0: കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പ്രധാനമായി തീണ്ടലും തൊടിയിലും ആണ് ജാതി വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ആ തീണ്ടലും തൊടിയിലും ഇന്ന് മാറിയിട്ടുണ്ടെങ്കിലും ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ ഇത്രയും നീചമായ ഒരു ഏർപ്പാട് അന്നത്തെ ഈ തീണ്ടലും തൊടിയിലും പോലെ വേറെ എന്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടും കേട്ടും അനുഭവിച്ച് പരിചയമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്റെ തെക്കേ ഇടവഴിയിൽ ദിവസവും സന്ധ്യ കഴിഞ്ഞാൽ നിലവിളി കേൾക്കാം. തമ്പുരാക്കന്മാരെ ഈ താന്ന ജാതിക്കാര് തീണ്ടി എന്ന് പറഞ്ഞ് അടിക്കുന്നതാണ്. ഇങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ സംഭവം തുടർച്ചയായി നടന്നുകൊണ്ടേയിരുന്നു. അപ്പോ ഇതാണ് എന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം എന്റെ മനസ്സിനെ പിടിച്ചുകുലുക്കിയ സംഭവം. ഇത് കണ്ട നാൾ മുതൽ, എനിക്ക് ഇതിനെപ്പറ്റി ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്കിതിനോട് പ്രതിഷേധമാണ്.
1: വീട്ടുകാർക്കെല്ലാം എന്തായിരുന്നു ഇതിനോടുള്ള മനോഭാവം?
0: അവർക്ക് അനുകൂലമായിരുന്നു. അവിടെ പഴയ ആ പാരമ്പര്യമനുസരിച്ച് നടന്നു. ആദ്യം ബാലനായിരുന്നത് കൊണ്ട് വീട്ടിൽ തെങ്ങ് കയറാൻ വരുന്ന, അവിടെ ഈ തെങ്ങ് കയറുന്നവരെ കണക്കൻ എന്നാണ് വിളിക്കാൻ, അവരൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ രോഗം കൂടും. അപ്പൊ ഈ താന്ന ജാതിക്കാരുമായിട്ട് ഞാൻ വളരെ രോഗം കൂടും. അങ്ങനെ എന്റെ മനസ്സിന് ഒരു സമാധാനം. അത് കഴിഞ്ഞ് കുറച്ചു പ്രായമായപ്പോ നേരെ പടിഞ്ഞാറക്കരയാണ് ചെറായി. അവിടെ നിന്നാണ് സഹോദരൻ അയ്യപ്പന്റെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ഉയർന്നത്. മിശ്ര ഭോജനവും മിശ്ര വിവാഹവും നടക്കണം ജാതി പോകാൻ എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് എന്നെ വല്ലാതെ ആകർഷിച്ചു. അല്ലാതെ കണ്ടും ഗ്രാമങ്ങളത്ത് ഈ സന്ദേശം എത്തിക്കൊണ്ടിരുന്നു. പ്രസംഗമൊക്കെ ഞാൻ പിന്നീടാണ് കേട്ടിരുന്നത്.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് പി കേശവദേവിന്റെ ശബ്ദം.
3: കാലം സാക്ഷി.
4: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
5: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
4: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
5: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: നഗരപുരാണം. കോഴിക്കോടിന് ഒരു മണമുണ്ട്, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ മണം. ആ മണം തേടിയെത്തിയ വിദേശികൾ അകത്തേക്ക് മാത്രമല്ല പുറത്തേക്ക് കൂടി ആ വഴി തുറന്നിട്ടു. ആ വഴിയിലൂടെ ഇന്നും ഒഴുക്ക് തുടരുന്നു, കൂടുതലും പുറത്തേക്കാണ്. ഏതൊരു ദേശത്തിന്റെയും വളർച്ച ഇത്തരം ഒഴുക്കിലൂടെയാണ്. ഇരുണ്ട മധ്യകാലഘട്ടത്തിന് വെളിച്ചം പകർന്നത് ഇത്തരം ഒഴുക്കുകളാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അകത്തേക്കും പുറത്തേക്കും ഒരുമിച്ചൊഴുകുന്ന ഒഴുക്കിന് സംസ്കാരമെന്ന് പേരിടണം. സംസ്കാരം ഭാഷയെ മാത്രമല്ല വേഷത്തെയും വഴക്കങ്ങളെയും പുതുക്കുന്നുണ്ട്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരം ആയിരുന്നു ഒരു കാലത്ത് കോഴിക്കോട്. അറബികളാണ് ആദ്യമായി ഈ പേര് വിളിച്ചത്. കുരുമുളക് മാത്രമല്ല, ഏലവും ഇഞ്ചിയും കടൽ കടന്നു. കറുവാപ്പട്ട പോലെ ചിലത് ഇവിടേക്കും വന്നു. കരമാർഗമായിരുന്നില്ല വളർച്ച, കടൽമാർഗമായിരുന്നു. പായ്ക്കപ്പലുകൾക്ക് അടുക്കാൻ പാകത്തിൽ ഒരു തുറ അന്ന് കോഴിക്കോടിന്റെ പരിസരത്ത് എവിടെയോ ഉണ്ടായിരുന്നു. തുണ്ടി എന്നാകണം അതിന്റെ പേര്. ചരിത്രകാരന്മാർ പറയുന്ന തുണ്ടി കൊയിലാണ്ടിയാണോ കടലുണ്ടിയാണോ ഉറപ്പില്ല. എന്തായാലും കൊയിലാണ്ടിക്കും കടലുണ്ടിക്കും ഇടയിൽ എവിടെയോ എന്നുറപ്പിക്കാം. പന്തലായനി കൊല്ലത്ത് അതിനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഇതിനിടയിലാണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാപ്പാട്. കാൽപ്പാടാണോ കാപ്പാടായത് അറിഞ്ഞുകൂടാ. നോക്കി നോക്കിയാണ് കടൽ വലുതായതെന്ന് കാൽപ്പനികമായൊരു ചൊല്ലുണ്ട്. അത് കരയിൽ നിന്നുള്ള നോട്ടമാണ്. കടലിൽ നിന്നും ഇത്തരമൊരു നോട്ടം കരയിലേക്കെത്തുന്നുണ്ട്. ഏതൊരു നാവികനും കരയിലേക്ക് ഈ നോട്ടം നോക്കുന്നുണ്ട്. അതിരുകളില്ല ആ നോട്ടത്തിന്. ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി 1498 ആ നോട്ടം കാപ്പാട് കപ്പലിറങ്ങുമ്പോൾ ഒരു ചരിത്രം ജനിച്ചു എന്ന് പറയാം. കടൽക്കൊള്ളക്കാരെ ഭയന്ന് ജിബ്രാൾട്ടർ കടലിടുക്ക് ഒഴിവാക്കിയുള്ള ആ പ്രയാണത്തിന് ചുക്കാൻ പിടിച്ചത് മൺസൂൺ കാറ്റാണെന്ന് കേൾക്കുമ്പോൾ പുതുതലമുറ അമ്പരക്കും. 1 വർഷവും 5 മാസവും എടുത്തു ഇതിന്. കണ്ണൂരും കൊല്ലവും കൊച്ചിയും കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വ്യാപാരികൾ ഒത്തുകൂടിയ സ്ഥലമായിരുന്നു മധ്യകാലഘട്ടത്തിൽ കോഴിക്കോട്. പേർഷ്യക്കാരും അറബികളും ചൈനക്കാരും

0: അത്രമല്ല, ഗ്രീക്കുകാരും ഒരു കാലത്ത് ഇതുവഴി വന്നു. നമ്മുടെ കാട്ടിലെ മരങ്ങൾ കടൽ കടന്നു. ആ മരം കൊണ്ട് ഉരുവുണ്ടാക്കുന്ന ഖലാസികൾ കോഴിക്കോടിന് പെരുമയുണ്ടാക്കി തന്നു. ഈ പട്ടികയിലേക്ക് ബേപ്പൂർ കടന്നു വന്നത് പിന്നീടാകണം. വയനാട്ടിൽ നിന്നും നിലമ്പൂർ കാടുകളിൽ നിന്നും പുഴമാർഗം ഒഴുകിയെത്തിയ തടികൾ, 1500 വർഷത്തെ പാരമ്പര്യം ഇക്കാര്യത്തിൽ ബേപ്പൂരിനു മാത്രമുണ്ടെന്ന് പറയുമ്പോൾ പഴക്കം കണക്കാക്കുക അത്ര എളുപ്പമല്ല. ചാലിയാർ പുഴ ബേപ്പൂരിലേക്ക് മാത്രമല്ല തടികൾ എത്തിച്ചത്, കല്ലായിയിലേക്ക് കൂടിയാണ്. ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ തടി വ്യാപാര കേന്ദ്രമായിരുന്നു കല്ലായി. രാവും പകലും ഈർച്ചമില്ലുകളുടെ ശബ്ദം തങ്ങിനിന്ന പ്രദേശം, നനഞ്ഞ മരത്തടികളുടെ മണം തങ്ങിനിന്ന പ്രദേശം. ബ്രിട്ടീഷുകാർ ഇവിടെ ഇരുമ്പ് പാലം മാത്രമല്ല തടികൾ കയറ്റി അയക്കാൻ വേണ്ട ഗുഡ്സ് ട്രാക്കുകൂടി ഉണ്ടാക്കി. മുസിരീസിന്റെ വടക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതന ടിൻഡിസ് തുറമുഖത്തെപ്പറ്റി ചരിത്രത്തിൽ പരാമർശമുണ്ട്. കടലുണ്ടിയും കൊയിലാണ്ടിയും മാത്രമല്ല പൊന്നാനി, താനൂർ, ചാലിയം പ്രദേശങ്ങളും സംശയത്തിനിട നൽകും വിധം നമ്മുടെ മുമ്പിലുണ്ട്. തെക്ക് മുസിരീസും വടക്ക് ഏഴിമലയും നോക്കൂ, വട്ടത്തിലല്ല തീരത്തോട് ചേർന്ന് നീളത്തിലാണ് ഒരു സംസ്കാരം വളർന്നു പടർന്നത്. വീണുകിടക്കുന്ന കടൽപ്പാലത്തിന്റെ അവശേഷിച്ച തൂണുകളിൽ ചെവിയോർത്തു നോക്കൂ, പോയ കാലത്തിന്റെ സ്പന്ദനങ്ങൾ കേൾക്കാൻ കഴിയും. നഗരപുരാണം, രചന മധുശങ്കർ മീനാക്ഷി, ആഖ്യാനം ഗായത്രി ദേവി.
1: പുലർവിട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം.

நிலவேனல் காஞ்சும் குண்டிவளும் குளிரும்.

0: വിറ്റ്നസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.
1: ഗ്രാമകേരളം.
2: തിരിമുറിയാതെ പെയ്യേണ്ട തിരുവാതിര ഞാറ്റുവേല.
3: സായിപ്പ് കുരുമുളക് വള്ളിയല്ലേ കൊണ്ടുപോയുള്ളൂ, നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാനാകില്ലല്ലോ. കറുത്ത പൊന്നായ കുരുമുളക് വാങ്ങുവാനെത്തിയ പോർച്ചുഗീസുകാർ കൃഷി ചെയ്യുവാനായി കുരുമുളക് വള്ളിത്തലകൾ കൂടി കൊണ്ടുപോയതറിഞ്ഞ സാമൂതിരിയുടെ വിഖ്യാതമായ ഈ പ്രതികരണം ഞാറ്റുവേലയിൽ കണ്ണായ തിരുവാതിര ഞാറ്റുവേലയുടെ മണ്ണിൽ തൊട്ട പ്രാധാന്യത്തെയാണ് വിളിച്ചോതുന്നത്. ജൂൺ മാസം 21-ാം തീയതി രാത്രി ആരംഭിച്ച് ജൂലൈ 5-ന് രാത്രി അവസാനിക്കുന്നതാണ് തിരുവാതിര ഞാറ്റുവേലക്കാലം. മലയാള മാസക്കണക്ക് അനുസരിച്ചാണെങ്കിൽ മിഥുനം 7 മുതൽ 21 വരെയുള്ള ദിവസങ്ങൾ. ഇനി എന്താണ് ഞാറ്റുവേല എന്ന് നോക്കാം. അശ്വതിയിൽ ആരംഭിച്ച് രേവതിയിൽ അവസാനിക്കുന്ന 27 നക്ഷത്രങ്ങളിൽ, അതായത് ഈ രാശിചക്രത്തിൽ ഉൾപ്പെട്ട ഒരു നക്ഷത്ര ഭാഗം സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന 13.5 ദിവസമാണ് ഒരു ഞാറ്റുവേലക്കാലം. അതായത് ഒരു നക്ഷത്ര ഭാഗം സൂര്യനെ കടന്നു പോകാൻ വേണ്ട കാലയളവ്. ഞായർ സൂര്യനെയും വേള സമയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഞായർ അഥവാ സൂര്യൻ, വേള അതായത് സമയം, ഈ രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നാണ് ഞാറ്റുവേല എന്ന വാക്കിന്റെ പിറവി. കൃഷിക്ക് ഏറ്റവും അനുഗുണമായ സമയമാണ് തിരുവാതിര ഞാറ്റുവേലക്കാലം. ഏത് നടുതലകൾ നട്ടാലും വേര് പിടിച്ചു കിട്ടുന്ന ഈ കാലം

0: പൂർവികമായി കേരളത്തിന്റെ കൃഷിക്കാലമായിരുന്നു. അതിനാൽ തന്നെ തിരുവാതിരയുമായി ഇഴചേർന്ന കൃഷിപ്പഴമൊഴികളും ഏറെയുണ്ട്. മകയിര ഞാറ്റുവേലയിൽ മതിമറന്നു പെയ്യുന്ന കാലവർഷം തിരുവാതിരക്കാലത്ത് തെല്ലൊന്ന് ശമിക്കും. ഇടവിട്ട് ചന്നം പിന്നം പെയ്യുന്ന മഴയും ഇടയ്ക്കിടെ തെളിയുന്ന വെയിലുമാണ് ഈ സമയത്തെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഈ ഞാറ്റുവേലക്കാലത്ത് ഒരു ദിവസം 90 വെയിലും 90 മഴയും എന്നതാണ് കണക്ക്. ഇങ്ങനെ മഴയും വെയിലും ഇടവിട്ടുണ്ടാകുമ്പോൾ മഴയും വെയിലും വെയിലും മഴയും കാട്ടിലെ കുറുക്കന്റെ കല്യാണമാണെന്ന് കുട്ടികൾ ആർത്തു വിളിച്ചു പറയുമായിരുന്നു. നിലയ്ക്കാത്ത പെരുമഴ പെയ്ത് മണ്ണിൽ വെള്ളം കെട്ടിനിന്നാൽ മണ്ണിലെ വായുസഞ്ചാരം നന്നേ കുറയും. ഈ കാലാവസ്ഥാ സാഹചര്യവും മേഘം മൂടിക്കെട്ടിയ അന്തരീക്ഷവും സസ്യവളർച്ചയ്ക്ക് ഒട്ടും അനുയോജ്യമല്ല. എന്നാൽ ഇടവിട്ടുള്ള ചാറ്റൽ മഴയാൽ പെയ്തു വീഴുന്ന വെള്ളം പെട്ടെന്ന് വെയിൽ ഉറയ്ക്കുന്നതിനാൽ മണ്ണടരുകളിലേക്ക് ഊർന്നിറങ്ങുകയും മണ്ണിൽ വേണ്ടത്ര വായുസഞ്ചാരവും ഈർപ്പവും നിലനിൽക്കുകയും ചെയ്യും. മണ്ണിന്റെ ഈ അവസ്ഥാവിശേഷം നടുതലകളെല്ലാം വളരെ പെട്ടെന്ന് വേരുപിടിച്ചു വളരുവാൻ സഹായകമാകുന്നു. പണ്ട് ഏറ്റവും നല്ല കൊടിത്തലകളാണല്ലോ നടുന്നതിനായി എടുക്കുക. ഇങ്ങനെ മുറിച്ചെടുത്ത് നടുന്ന കൊടിത്തലകൾ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് നടുമ്പോൾ ഒന്നുപോലും നഷ്ടമാകാതെ മണ്ണിൽ വേരാഴ്ത്തുന്നതിന് കാരണം ഏറെ അനുഗുണമായ മണ്ണിന്റെ ഈ അനുകൂല അവസ്ഥയാണ്. കൊടിത്തലകൾ മാത്രമല്ല, ഏതൊരു കാർഷിക വിളയും നടുവാൻ ഏറ്റവും പറ്റിയ സമയമാണിത്. അതിനാൽ തന്നെയാകാം പണ്ട് കൃഷിക്കാർ തെല്ല് അതിശയോക്തിയോടെ പറയുമായിരുന്നു, കയ്യിലെ വിരൽ മുറിച്ചെടുത്ത് തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് മണ്ണിൽ കുഴിച്ചു വച്ചാൽ അതും വേരുപിടിച്ചു കിട്ടുമത്രേ. കുരുമുളകിന്റെ ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ കാലാവസ്ഥാ സാഹചര്യം ഏറെ സ്വാധീനിക്കുന്നതായാണ് കൃഷിക്കാരുടെ പക്ഷം. കുരുമുളക് തളിർത്ത് തിരിയിടുന്ന ഈ സമയത്ത് പെയ്യുന്ന ചാറ്റൽ മഴ കുരുമുളകിന്റെ പരാഗണത്തെയും സഹായിക്കുന്നുണ്ടത്രേ. കുരുമുളകിന്റെ ശരിയായ പരാഗണത്തിന് ചെറിയ മഴ പെയ്ത് കുരുമുളക് തിരികളിൽ തട്ടിയും തെറിച്ചും മുകളിൽ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം പരാഗണത്തിന് സഹായകമായി മാറുന്നുവെന്നാണ് കൃഷിക്കാരുടെ വിശ്വാസം. പടുമഴയാൽ അതിവർഷമുണ്ടാകുമ്പോഴും തീരെ മഴ പെയ്യാതിരിക്കുമ്പോഴും കുരുമുളകിന്റെ പരാഗണത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും ഉൽപാദനം ഗണ്യമായി കുറയുകയും ചെയ്യുമെന്നാണ് കൃഷിക്കാരുടെ അനുഭവം. എന്തായാലും ഭൂമി പുഷ്പിണിയാകുന്ന ഈ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് നമുക്കും മണ്ണിലേക്കിറങ്ങാം. സ്വന്തം വീട്ടാവശ്യത്തിനുള്ള എന്തെങ്കിലും ചില വിളകൾ കുഴിച്ചുവെക്കാം. എന്തിനേറെ അടുക്കളമുറ്റത്ത് ഒരു മുടു കാന്താരിയോ പപ്പായയോ കറിവേപ്പോ എങ്കിലും നട്ടു നനച്ചു വളർത്താനുള്ള പ്രേരണയാകട്ടെ ഈ തിരുവാതിര ഞാറ്റുവേലക്കാലം.
1: തിരിമുറിയാതെ പെയ്യേണ്ട തിരുവാതിര ഞാറ്റുവേല. രചന മുരളീധരൻ തഴക്കര. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: പുലർവിടതലിനി നമുക്ക് ചുറ്റും. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി സാക്ഷരതാ കോഴ്സ് 4-ാം തരം, 7-ാം തരം, 10-ാം തരം, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം 20 വരെ നീട്ടി. അപേക്ഷാ ഫോം ലിറ്ററസി മിഷൻ കേരള .org ലഭ്യമാണ്. എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സബ്സിഡി നൽകുന്ന കെസ്റ്റു, ജോബ് ക്ലബ്, നവജീവൻ എന്നീ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സഹായത്തിന് അപേക്ഷിക്കാമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ വിവിധ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0471-274-1713, 9633-06-8261. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256-0361 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ്, മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 10 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256-0361 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും വിവരങ്ങൾ ലഭ്യമാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി നടത്തുന്ന ഒരു വർഷ ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് ഇൻ ഓഫ്സെറ്റ് പ്രിന്റിംഗ് ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ പ്ലസ് ടു, ബി എച്ച് എസ് സി, ഡിപ്ലോമ അഥവാ തത്തുല്യ യോഗ്യതയോ പാസായിരിക്കണം. വിശദവിവരങ്ങൾക്ക് 0471 2474720 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. വെബ്സൈറ്റ് വിലാസം capt.kerala.com. പൂരിപ്പിച്ച അപേക്ഷ, സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ സഹിതം ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 24 ആണ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവട്ടം സമാപിക്കുകയാണ്. ഏവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. സ്നേഹത്തോടെ സജി ദേവി.

0: ബയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: കളിച്ചെടുക്കുന്നതുപോലെ വീടുമാറൽ ഒരു തറവാട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം പറിച്ചു നടലാണ്. വേര് പിടിച്ചു വളരാൻ ദിവസങ്ങൾ പിടിക്കും. മാധവിയമ്മയ്ക്കും ആ വിഷമമുണ്ടായി. പെരുമാറി പെരുമാറി വീടും ദേഹത്തിൻ്റെ ഒരംശമായി തീർന്നാലേ അവർക്ക് സുഖം വരൂ. ശ്രുതിയിണക്കമില്ലാത്ത സംഗീതം പോലെയായി ആ വീട്ടിൽ അവരുടെ ജീവിതം. ഈ സംഭവ വികാസങ്ങൾ വേലുമാന് ഓർക്കാപ്പുറത്തുള്ള അടിയായി തോന്നി. ചതുരംഗത്തിൽ ഈടപൊക്കി തോറ്റതുപോലെയുള്ള ഒരു ഇളിഭ്യത്തരം. പകപോക്കാനും അധികാരം സ്ഥാപിക്കാനും പദ്ധതികൾ തയ്യാറാക്കിയിരുന്ന അയാളുടെ മനസ്സ് ഇരിക്കെ കുത്തന്നെ വീണുപോയി. അത് വൈരം മൂപ്പിച്ചതേയുള്ളൂ. അയാളുടെ ദീർഘമായ പദ്ധതി ആകെ തകർത്തു കളഞ്ഞു. അത്രയ്ക്കായോ? വേലുമാൻ വീണ്ടും ശ്രമം തുടങ്ങി. മൊയ്തീൻ ഹാജിയെ സമീപിച്ചു. തേങ്ങക്കൂടിൻ്റെ കീഴ്ഭാഗം വാടകയ്ക്ക് ചോദിച്ചു.
1: എന്തിരത്തിനാ?
0: മൊയ്തീൻ ഹാജി താടിയൊന്ന് തിരുമി.
1: കൊപ്പരച്ചാക്ക് ഇടാനാണ്. വേണ്ടിയില്ല.
0: എന്നാൽ ഉറക്കയല്ലേ?
1: പക്കെങ്കില് അതില് ഇങ്ങടെ മരോളല്ലേ താമസം. ഓലോട് ഒരു ബാക്ക് ചോദിച്ചോളീ. ഓലൊക്കെ സമ്മതിച്ചാല് ഞമ്മക്ക് സമ്മതം തന്നെ.
0: അവള് കഥയില്ലാതെ ഇറങ്ങിപ്പോന്നതല്ലേ? എന്റെ വീട്ടിൽ തന്നെ താമസിക്കരുതേ.
1: പഷ്ട്, ഇപ്പൊ തന്നെ ചെന്ന് പറയും.
0: വേലുമാൻ ഒന്ന് പരിങ്ങി. പിന്നെ കുരുമുളകിന്റെയും കൊപ്പരയുടെയും നിലവാരത്തെപ്പറ്റി കുറെ നേരം സംസാരിച്ചു. എന്നിട്ട് വീണ്ടും വിഷയത്തിലേക്ക് പ്രവേശിച്ചു.
1: രാമൻ മാസ്റ്റർ എന്റെ മരുമകളുടെ ഭർത്താവ് തന്നെ. എനിക്കവന് കാര്യമാണ് താനും.
0: പക്ഷേ അവൻ മഹാഖില്ലാഫത്ത.
1: അതറിഞ്ഞാൽ സർക്കാർ വെച്ചേക്കോ?
0: ഹാജിയും സൂക്ഷിക്കണം.
1: സൂക്ഷിച്ചെടുക്കണം.
0: ഇത്തിരി തീ മതി ഒരു രാജ്യം മുഴുവൻ കത്തിക്കാൻ.
1: അത് ഇങ്ങളെ കാണുമ്പോഴൊക്കെ ഞമ്മക്ക് തോന്നാറുണ്ട്.
0: വേലുമാൻ ഒന്നും പറഞ്ഞില്ല. എഴുന്നേറ്റ് നടന്നു. അയാൾ പോകുന്നത് നോക്കിക്കൊണ്ട് ഹാജി പിറുപിറുക്കുകയും ചെയ്തു.
1: ഹമ്മക്ക്.
0: പക ഉമിത്തി പോലെ നീറുനീറിക്കിടന്നു. ആ കുടുംബത്തെ തന്റെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി പലപാടും വേലുമാൻ യത്നിച്ചു. ഓരോ പരാജയവും കൂടുതൽ വാശിയുണ്ടാക്കി. എന്തു ചെയ്യും? എതിരാളിയുടെ താൽപ്പര്യങ്ങൾ വേരറുത്തിട്ടാണ് വേലുമാൻ ഇന്നേ വരെ പക പോക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു സ്കൂൾ മാസ്റ്ററുടെ താൽപ്പര്യം തികച്ചും അവ്യക്തവും അസാരവുമാണ്. ഒരു കോടാലി കൊണ്ട് കുറുന്തോട്ടി കീറാൻ യത്നിക്കുകയായിരുന്നു. ഓരോ വെട്ടും മഴു മണ്ണിൽ പൂഴ്ത്തുകയാണ്. അയാൾ സ്വയം പിറുപിറുത്തു.
1: അങ്ങനെ ഉണ്ടായിട്ടില്ല ഇത്തേവരെ.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി. സ്മൃതി മധുരം. അകലെയുള്ള കാമുകന്റെ അരികിൽ പോയി തന്റെ മനോഗതം അറിയിക്കാൻ കിളിപ്പെണ്ണിനോട് ആവശ്യപ്പെടുന്ന പ്രണയിനിയുടെ മനസ്സ് വരച്ചു കാട്ടുന്നതാണ് ഇന്നത്തെ സ്മൃതി മധുരത്തിലെ ഗാനങ്ങൾ. ആദ്യം സല്ലാപം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ചിത്രയും നടേശനും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ആകാശവാണി. എന്നീ പരിപാടിയിൽ ഹൃദയാരോഗ്യവും യോഗയും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
1: ഇന്ന് ഹൃദയാരോഗ്യത്തെക്കുറിച്ച് അല്പം സംസാരിക്കാം. യോഗ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും ഹൃദ്രോഗങ്ങളെ തടയുന്നതിനും എങ്ങനെ ഫലപ്രദമായ ഒരു ടൂളാകുന്നു എന്ന് നോക്കാം. ഹൈ ബ്ലഡ് പ്രഷർ, സ്ട്രെസ്, പൂവർ ഡയറ്റ്, ലാക്ക് ഓഫ് എക്സർസൈസ് ആൻഡ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നിവയാണ് പ്രധാനമായും ഹൃദ്രോഗം ഉണ്ടാകുന്നതിനുള്ള കാരണമായി പറയപ്പെടുന്നത്. ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന പ്രതിരോധ മാർഗമായിട്ടാണ് യോഗയെ ആളുകൾ കണക്കാക്കുന്നത്. യോഗ ശരീരത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, മനസ്സിനെ ശാന്തമാക്കുകയും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഹൃദയരോഗങ്ങൾ തടയുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും യോഗ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. യോഗയിലെ ആഴത്തിലുള്ള

0: നാഡീവ്യവസ്ഥയെ സജീവമാക്കുകയും ചെയ്യുന്നു. കോർട്ടിസോൾ കുറയുമ്പോൾ രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്കാകുകയും ഹൃദയം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഹൃദയ ആരോഗ്യത്തിനായുള്ള യോഗാസനങ്ങൾ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി നിലനിർത്തുകയും ചെയ്യുന്നു. ഇനി ഹൃദയത്തിന് ഗുണം ചെയ്യുന്ന ചില ലളിതവും എന്നാൽ ശക്തവുമായ യോഗാസനങ്ങളെക്കുറിച്ചും ശ്വസന രീതികളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ലൂസണിങ് എക്സർസൈസുകളും ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ്, ഹാൻഡ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ്, ആംഗിൾ സ്ട്രെച്ച് ബ്രീത്തിങ്, ടൈഗർ ബ്രീത്തിങ്, റാബിറ്റ് ബ്രീത്തിങ് തുടങ്ങിയ ബ്രീത്തിങ് ടെക്നിക്കുകളും അർദ്ധകടി ചക്രാസനം, ത്രികോണാസനം, വൃക്ഷാസനം, ഗരുഡാസനം, ഭുജംഗാസനം, വക്രാസനം, ഗോമുഖാസനം, ഉഷ്ട്രാസനം, ശവാസനം തുടങ്ങിയ യോഗാസനങ്ങളും ജലനേതി, വമനധൗതി, ത്രാടക, കപാലഭാതി തുടങ്ങിയ ക്രിയകളും നാഡീശുദ്ധി, ശീതളി, ശീത്കാരി, സദന്ത, ഭ്രാമരി, ഉജ്ജായി തുടങ്ങിയ പ്രാണായാമങ്ങളും ധ്യാനവും എല്ലാം ഹൃദയാരോഗ്യത്തിനായി പരിശീലിക്കാവുന്നതാണ്. ഹൃദയാരോഗ്യം നമ്മുടെ കൈകളിലാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുന്നതിനു പകരം നാം പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. നമ്മുടെ ഹൃദയത്തെ ശക്തവും ആരോഗ്യകരവുമായി നിലനിർത്തുന്നതിനുള്ള ലളിതവും ഫലപ്രദവും സ്വാഭാവികവുമായ ഒരു മാർഗമാണ് യോഗ. സമീകൃത ആഹാരവും സജീവമായ ജീവിതശൈലിയും സഹിതം പതിവായി യോഗ പരിശീലിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ദീർഘവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാനും നമുക്ക് കഴിയും.
1: ഹൃദയാരോഗ്യവും യോഗയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴവിൽ കാവടി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: അടുത്ത ഗാനം പത്മവ്യൂഹം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: ശുചിമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: നേഹ നായർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുറിപ്പ്, രചന അൻവർ അലി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. സത്യാഗ്രഹ സമരം രൂപം കൊണ്ട നാളുകളെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾ കേൾക്കുകയായിരുന്നുവല്ലോ. ദക്ഷിണാഫ്രിക്കയിലെ ഭരണകൂടം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ഒരു കരി നിയമം പുറപ്പെടുവിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. ജയിലുകളിൽ നിറഞ്ഞു തുടങ്ങിയപ്പോൾ ഭരണകൂടം ഗാന്ധിജിയുമായി ഒരു സന്ധിയിലെത്തി. സന്ധിയിലെ വ്യവസ്ഥകൾ ഇന്ത്യക്കാർ പാലിച്ചുവെങ്കിലും നിയമം പിൻവലിക്കാൻ ജനറൽ സ്മട്സ് തയ്യാറായില്ല. തുടർന്നുള്ള സംഭവങ്ങൾ സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ഗാന്ധിജി ഇങ്ങനെ വിവരിക്കുന്നു. ഞങ്ങൾ ഒരു ഭാഗത്ത് ജനറൽ സ്മട്സിനെ കൊണ്ട് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യിക്കാൻ ശ്രമം ചെയ്തിരുന്നുവെങ്കിൽ മറുഭാഗത്ത് ഇന്ത്യക്കാരെ പഠിപ്പിക്കുന്നതിലും സോത്സാഹം ഏർപ്പെട്ടിരുന്നു. സമരം വീണ്ടും ആരംഭിക്കുവാനും ജയിലിൽ പോകുവാനും ജനങ്ങൾ

സന്നദ്ധരാണെന്ന് ഞങ്ങൾ കണ്ടു. എല്ലായിടത്തും യോഗങ്ങൾ കൂടി. അവിടെ വച്ചൊക്കെ ജനറൽ സ്മട്സുമായി നടത്തിവന്ന കത്തിടപാടുകളെ വിശദീകരിച്ചു. ഇന്ത്യൻ ഒപ്പീനിയനിലെ ആഴ്ചക്കുറിപ്പ് അന്നന്നുണ്ടാവുന്ന സംഭവങ്ങൾ ജനങ്ങളെ അറിയിച്ചു പോന്നു. രജിസ്ട്രേഷന്റെ ആസന്നമായ പരാജയത്തെപ്പറ്റി അവരോട് താക്കീത് ചെയ്തും ഈ കരിനിയമത്തെ റദ്ദു ചെയ്തില്ല എങ്കിൽ വേണ്ടിവന്നാൽ സർട്ടിഫിക്കറ്റുകളെ കത്തിച്ചു കളയുവാൻ സന്നദ്ധരായിരിക്കുവാനും ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യക്കാർ നിർഭയരായി ദൃഢനിശ്ചയത്തോടെ ജയിലിലേക്ക് പോകുവാൻ സന്നദ്ധരായി നിന്നു. കത്തിച്ചു കളയുവാൻ വേണ്ടി എല്ലായിടത്തുനിന്നും സർട്ടിഫിക്കറ്റുകൾ ശേഖരിച്ചു തുടങ്ങി. ഞങ്ങൾ ഇന്ത്യക്കാർക്കു വേണ്ടി നിയമസഭയ്ക്ക് ഒരു ഹർജി സമർപ്പിച്ചു. പക്ഷേ ഫലമൊന്നുമുണ്ടായില്ല. ഒടുവിൽ സത്യാഗ്രഹികൾ ഗവൺമെന്റിന് ഒരു അന്ത്യശാസനമയച്ചു. ഈ വാക്ക് സത്യാഗ്രഹികളുടേതല്ല, ജനറൽ സ്മട്സിൻ്റെതാണ്. ജനറൽ പറഞ്ഞു, ഗവൺമെന്റിന് ഇത്തരമൊരു ഭീഷണി നൽകിയവർക്ക് അതിൻ്റെ ശക്തിയെപ്പറ്റി ഒരു വിവരവുമില്ല. ചില ലഹളക്കാർ സാധുക്കളായ ഇന്ത്യക്കാരെ ക്ഷോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുവല്ലോ എന്ന് മാത്രമാണ് എന്റെ വ്യസനം. ഇവരുടെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയാൽ അവരും നശിച്ചുപോകും. ഒരു പത്ര റിപ്പോർട്ടർ ആ അവസരത്തിൽ എഴുതിയതുപോലെ, ട്രാൻസ്വാൾ നിയമസഭ ഈ അന്ത്യശാസനം കണ്ട് ശുണ്ഠി പിടിച്ച് ചുവന്നതുകൊണ്ടാവും ജനറൽ സ്മട്സ് അവതരിപ്പിച്ച ബില്ലിനെ ഉത്സാഹപൂർവം സർവസമ്മതമായി പാസാക്കിയത്. അന്ത്യശാസനമെന്ന് വിളിക്കപ്പെട്ട അതിനെ ഇങ്ങനെ സംഗ്രഹിക്കാം. ഇന്ത്യക്കാരും ജനറൽ സ്മട്സും തമ്മിലുള്ള സന്ധിയിലെ സ്പഷ്ടമായ തീരുമാനം, ഇന്ത്യക്കാർ സ്വേച്ഛയാ രജിസ്റ്റർ ചെയ്താൽ ആ രജിസ്ട്രേഷനെ സാധൂകരിക്കാൻ ഏഷ്യാറ്റിക് നിയമത്തെ പിൻവലിക്കാനുമായി ജനറൽ സ്മട്സ് ഒരു ബിൽ നിയമസഭയിൽ കൊണ്ടുവരണം എന്നാണ്. ഗവൺമെന്റിന് തൃപ്തിയാകുമാറ് ഇന്ത്യക്കാർ സ്വേച്ഛയാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏഷ്യാറ്റിക് നിയമം പിൻവലിക്കപ്പെടണം. ഇന്ത്യക്കാർ ജനറൽ സ്മട്സിന് ചില എഴുത്തുകൾ അയക്കുകയും പരിഹാരം ലഭിക്കാൻ നിയമാനുസൃതമായതൊക്കെയും പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്കിലും ഇതുവരെ ഒരു ഫലവും ഉണ്ടായില്ല. ഈ ബിൽ നിയമസഭയിൽ പാസാകാൻ പോകുന്ന സന്ദർഭത്തിൽ ഇന്ത്യക്കാരുടെ അതൃപ്തിയെയും പ്രബലമായ സ്തോഭത്തെയും ഗവൺമെന്റിനെ അറിയിക്കേണ്ടത് നേതാക്കളുടെ കടമയാണ്. സന്ധിയനുസരിച്ച് ഏഷ്യാറ്റിക് നിയമത്തെ പിൻവലിക്കുകയും ഗവൺമെന്റിന്റെ ആ തീരുമാനത്തെ ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ ഇന്ത്യക്കാരെ അറിയിക്കുകയും ചെയ്യാതിരുന്നാൽ ഇന്ത്യക്കാർ ശേഖരിച്ച സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു കളയുമെന്നും അതിൻ്റെ ഭവിഷ്യത്തുകളെ അവർ വിനയത്തോടും എന്നാൽ സ്ഥൈര്യത്തോടും കൂടി സ്വീകരിക്കുമെന്നും പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് വ്യസനമുണ്ട്. ഈ എഴുത്തിനെ ഒരു അന്ത്യശാസനമായി കരുതുവാനുള്ള ഒരു കാരണം അത് മറുപടിക്കൊരു സമയം വെച്ചതാണ്. മറ്റൊരു കാരണം, യൂറോപ്യന്മാർ ഇന്ത്യക്കാരെ കാടന്മാരായാണ് കരുതുന്നത്. യൂറോപ്യന്മാർ ഇന്ത്യക്കാരെ തങ്ങളുടെ സമന്മാരായി കരുതിയിരുന്നുവെങ്കിൽ അവർ ഈ എഴുത്ത് തികച്ചും മര്യാദയോടെ കണ്ടേനെ, അതിന് ഗൗരവമായൊരു പര്യാലോചന നൽകുകയും ചെയ്തേനെ. ഇന്ത്യക്കാർ ഒന്നുകിൽ തങ്ങൾ അപരിഷ്കൃതരാണെന്ന് സംബന്ധിച്ച് അടിച്ചമർത്തപ്പെടുവാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ ആക്ഷേപത്തെ നിഷേധിക്കാൻ വേണ്ട ശ്രമങ്ങൾ ചെയ്യണം. ഇത്തരം ശ്രമങ്ങളിൽ ആദ്യത്തേതാണ് ഈ എഴുത്ത്. ഈ എഴുത്തിൻ്റെ പിന്നിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ദൃഢനിശ്ചയമുണ്ടായിരുന്നില്ല എങ്കിൽ ഇതൊരു അധിക പ്രസംഗമായി കരുതപ്പെടുകയും ഇന്ത്യക്കാർ വിചാരശൂന്യരും വിഡ്ഢികളുമായ ഒരു വർഗക്കാരാണെന്ന് തെളിയുകയും ചെയ്തേനെ. അപരിഷ്കൃതരാണെന്ന ആക്ഷേപത്തെ 1906 സത്യാഗ്രഹ പ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ നിഷേധിച്ചിരിക്കുന്നു എന്ന് ഒരുപക്ഷെ വായനക്കാർക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ എഴുത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നതിനെയും ആക്ഷേപത്തെ നിഷേധിച്ച് ഈ എഴുത്തോടുകൂടിയാണെന്ന് പറയുന്നതിനെയും നീതീകരിക്കുമാറ് ഈ എഴുത്തിൽ പുതുതായൊന്നുമില്ല. ഇത് കുറേയൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ചുകൂടി ആഴത്തിലേക്കൊന്ന് ആലോചിച്ചാൽ യഥാർത്ഥത്തിൽ ഈ എഴുത്തുമുതൽക്കാണ് നിഷേധം ആരംഭിച്ചതെന്ന് കാണാം. സത്യാഗ്രഹ പ്രതിജ്ഞ ഉണ്ടായത് മുക്കാലും യാദൃച്ഛികമായിട്ടാണെന്നും അതിനെ തുടർന്നുള്ള ജയിൽവാസം അതിൻ്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത അനന്തരഫലം മാത്രമാണെന്നും ഓർക്കണം. ഇന്ത്യക്കാർ അന്ന് ഉണർന്നു പ്രവർത്തിച്ചു. പക്ഷേ അതുണ്ടായത് യാദൃച്ഛികമായാണ്. ഈ എഴുത്ത് എഴുതിയപ്പോഴാകട്ടെ പൂർണ്ണമായ അറിവും പ്രശസ്തിയും അവകാശപ്പെടണമെന്ന മനഃപൂർവമായ ഉദ്ദേശമുണ്ടായിരുന്നു. മുമ്പത്തെ എന്ന പോലെ ഇപ്പോഴത്തെയും ലക്ഷ്യം കരിനിയമത്തെ പിൻവലിക്കൽ തന്നെ. എന്നാൽ ഉപയോഗിച്ച ഭാഷയിലും തിരഞ്ഞെടുത്ത പ്രവൃത്തി മാർഗങ്ങളിലും

0: മറ്റ് സംഗതികളിലും മാറ്റമുണ്ട്. അടിമ യജമാനനെ വന്ദിക്കുമ്പോഴും സുഹൃത്ത് സുഹൃത്തിനെ വന്ദിക്കുമ്പോഴും വന്ദനത്തിൻ്റെ രൂപം ഒന്നുതന്നെയാണ്. പക്ഷേ ഏതാണ് അടിമയെന്നും ഏതാണ് സുഹൃത്തെന്നും മനസ്സിലാക്കുവാൻ വേറിട്ട് നിൽക്കുന്ന ഒരു സുഹൃത്തിന് കഴിവുണ്ടാക്കുന്ന വല്ലാത്തൊരു വ്യത്യാസം ആ രണ്ടിനും തമ്മിലുണ്ട്. അന്ത്യശാസനം അയച്ചപ്പോൾ ഞങ്ങൾക്കിടയിൽ വാദപ്രതിവാദങ്ങളുണ്ടായി. ഒരു നിശ്ചിത തീയതിക്ക് മുമ്പ് മറുപടി ആവശ്യപ്പെടുന്നത് ധിക്കാരമായി കരുതുകയില്ലേ? അത് ഗവൺമെന്റിനെ കൂടുതൽ കാർക്കശ്യക്കാരാക്കുകയും മറ്റു പ്രകാരത്തിലാണെങ്കിൽ സ്വീകരിച്ചേക്കാവുന്ന വ്യവസ്ഥകളെ അവരെ കൊണ്ട് നിരസിപ്പിക്കുകയും ചെയ്യിക്കില്ലേ? ഇന്ത്യക്കാരുടെ തീരുമാനം പരോക്ഷമായിട്ട് ഗവൺമെന്റിനെ അറിയിച്ചാൽ പോരെ? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ വേണ്ടത്ര ആലോചിച്ചതിന് ശേഷം ന്യായവും ഉചിതവുമായി ഞങ്ങൾക്ക് തോന്നിയത് ചെയ്യണമെന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി. മനുഷ്യരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നീചത്വമുണ്ടെന്ന് ഒരു പ്രകാരത്തിലും ഞങ്ങൾ സമ്മതിക്കുന്നില്ല. എത്ര കാലം വേണമെങ്കിലും യോജിച്ചു നിന്ന് കഷ്ടപ്പെടുവാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വാസവുമുണ്ട്. ഒരു സംശയവുമില്ലാതെ ഋജുവായൊരു മാർഗത്തെ കൈക്കൊള്ളാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ കൈക്കൊണ്ട ഈ വഴിക്ക് അല്പം പുതുമയും വ്യത്യാസവും ഉണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ കാണാം. അതിൻ്റെ പ്രതിധ്വനികൾ നിയമസഭയിലും പുറത്തുള്ള യൂറോപ്യന്മാരുടെ ഇടയിലും ഉണ്ടായി. ചിലർ ഇന്ത്യക്കാരുടെ ധൈര്യത്തിൽ അവരെ അനുമോദിച്ചു. ചിലർ വല്ലാതെ കുപിതരായി. ഇന്ത്യക്കാരുടെ തെമ്മാടിത്തത്തിന് അവർക്ക് കഠിന ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. രണ്ടു കൂട്ടരും അവരുടെ പെരുമാറ്റം കൊണ്ട് ഇന്ത്യക്കാരുടെ ഈ ശ്രമത്തിൻ്റെ പുതുമയെ സമ്മതിച്ചു. ഈ എഴുത്ത് സത്യാഗ്രഹ പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തേക്കാൾ കൂടുതൽ ആവേശമുണ്ടാക്കി. കാരണം സ്പഷ്ടമാണ്. സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ഇന്ത്യക്കാർക്ക് എന്ത് കഴിയുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. തന്നിമിത്തം ഇത്തരമൊരു എഴുത്തോ അത് എഴുതിയ ഭാഷയോ ആരംഭഘട്ടത്തിൽ ഉചിതമായിരുന്നില്ല. ഇപ്പോഴാകട്ടെ അനുഭവങ്ങളുടെ അഗ്നിയിൽ ഇന്ത്യക്കാരുടെ ജ്ഞാനസ്നാനം കഴിഞ്ഞിരിക്കുന്നു. തങ്ങളോട് ചെയ്ത തെറ്റുകളെ ശരിയാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ സഹിക്കാൻ ഇന്ത്യക്കാർക്ക് പ്രാപ്തിയുണ്ടെന്ന് എല്ലാവരും കണ്ടുകഴിഞ്ഞു. അതുകൊണ്ട് അന്ത്യശാസനത്തിലെ ഭാഷ സ്വാഭാവികമായ ഒരു വളർച്ചയുടെ വെളിച്ചത്തിൽ ഒട്ടും അനുചിതമല്ലെന്ന് കാണപ്പെട്ടു. ഈ അന്ത്യശാസനത്തോട് ജനറൽ സ്മട്സും കൂട്ടുകാരും എങ്ങനെയാവും പ്രതികരിച്ചിട്ടുണ്ടാവുക അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, രണ്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റോബി ബാബു. ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, രണ്ടാം ഭാഗം.

0: ആകാശവാണി സമയം 9:15. സഞ്ചാരി
1: പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞയാഴ്ച സഞ്ചാരിയിൽ രതീഷിൻ്റെ കിളിമഞ്ചാര വിശേഷങ്ങളാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ബാക്കി വിശേഷങ്ങൾ കൂടി കേട്ടാലോ?

0: മച്ചാമേ ക്യാമ്പിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോവാല്ലേ?
1: അതെ. അപ്പോൾ മച്ചാമേ ക്യാമ്പിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഡേ പോകുന്നത് ഷിര ക്യാമ്പിലേക്കാണ്. അപ്പോൾ ഈ ഷിര ക്യാമ്പിലേക്ക് പോകുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതിന് മുന്നേ കുറച്ചുകൂടെ ഹൈറ്റ്സിലേക്ക് നമ്മൾ പോകും ഈ സെക്കൻഡ് ഡേ. അപ്പോൾ ഈ സെക്കൻഡ് ഡേയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ കായത്ത് ദിവസം പറഞ്ഞു ഫോറസ്റ്റ് ആയിരുന്നു എന്നുള്ളത്, അത് മാറിയിട്ട് ചെറിയ രീതിയിൽ എന്താണ് നമ്മൾ കുറ്റിക്കാടുകൾ അങ്ങനത്തെ റേഞ്ചിലേക്ക്, കുറ്റിച്ചെടികളുള്ള ഒരു ക്ലൈമറ്റാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വെജിറ്റേഷനിലേക്കാണ് നമ്മൾ സെക്കൻഡ് ഡേയിൽ നമ്മൾ പോകുന്നത്. ഷിര ക്യാമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ വ്യത്യാസം ഫസ്റ്റ് ഡേ നമ്മൾ കണ്ടതിനേക്കാളും എൻ്റെയിൽ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ അത് പോയി കഴിയുമ്പോഴേക്കും ഷിര ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ എത്തിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടിയ ഹൈറ്റ്സിലേക്ക് സെക്കൻഡ് ഡേ തന്നെ കയറും. അത് വേറൊന്നുമല്ല, നമുക്ക് അക്ലമറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ബോഡി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഡേയിൽ കുറച്ച് കൂടുതൽ ഹൈറ്റിലേക്ക് നമ്മൾ കയറും. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ

0: കളക്ട് ചെയ്തിട്ട് അവിടെയായിരിക്കും ഇവർ ലഞ്ച് സേവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ആ ലഞ്ച് സേവ് ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്നത് ലാവ ടവർ എന്നാണ്.
1: ലാവ ടവർ
0: എന്നുള്ളത്, അവിടെ ഒരു റോക്ക് ഉണ്ട്, ആ റോക്കിനെ വെച്ചിട്ടാണ് ഇവർ ലാവ ടവർ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഒരു ടെമ്പററി ഫുഡ് ക്യാമ്പ് അവർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് നേരെ താഴത്തേക്ക് പിന്നെ ഇറങ്ങും. ആ താഴത്തേക്ക് ഇറങ്ങുന്നതാണ് ഷീര ക്യാമ്പ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ച് അതായിരുന്നു. കാരണം എൻ്റെ കാലിന് പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ വരിക, ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയെങ്കിലും താഴെ എത്തിയാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ ഈ സെക്കൻഡ് ഈ ലാവ ടവറിൽ നിന്ന് ഫുഡ് അടിച്ചതിന് ശേഷം
1: താഴേക്ക്
0: ഷീര ക്യാമ്പിലേക്ക് ഇറങ്ങുന്നത്. ആ ഷീര ക്യാമ്പിലേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാ, ഞങ്ങൾ ലാവ ടവറിൽ ഫുഡ് കഴിക്കുമ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷെ തിരിച്ചിങ്ങനെ ഷീര ക്യാമ്പിലേക്ക് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും കോടമഞ്ഞായി, കോടമഞ്ഞു വന്നു,
1: പെട്ടെന്ന്
0: വേരി ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ചെറിയ മഴ കിട്ടി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, മൗണ്ടൻസിൽ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ നടന്ന് സെക്കൻഡ് ഡേ നമ്മൾ ഷീര ക്യാമ്പിലെത്തി. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ചായ കുടിച്ചു. ചായ തന്നെ പല ഫ്ലേവറിൽ കിട്ടും നമുക്ക്, ഹിബിസ്കസ്, ഹണി, പിന്നെ അവിടുത്തെ ഒരു നാടൻ നമ്മൾ പറയുന്നത് ലോക്കൽ വെറൈറ്റി എന്നുള്ള രീതിയിൽ സ്വാഹിലി ചായ നമുക്ക് തരും. ഞാൻ അതാണ് കുടിക്കാനായിട്ട് കൂടുതലും ശ്രമിച്ചത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ലോക്കൽ ക്യുസൈൻ കിട്ടുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ സ്വാഹിലി ചായ എന്ന് പറയുന്നത് നമ്മുടെ ഈ കിളിമഞ്ചാരോയുടെ ലാംഗ്വേജും ആണ് സ്വാഹിലി ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ.
1: അതിൽ
0: ആ ഞാനത് ഇവിടെ വെച്ചിട്ട് ചെറിയ വാക്കുകളൊക്കെ പഠിച്ചു പഠിച്ചാണ് പോയത്. കാരണം സ്വാഹിലി ലാംഗ്വേജിലാണ് നമ്മൾ ഹലോ, ഹലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാംബോ
1: ജാംബോ
0: ജാംബോ. അപ്പൊ നമ്മൾ ആരെ കണ്ടാലും ജാംബോ എന്നാണ് പറയുന്നത്. ഹക്കൂന മതാത്ത, ഹക്കൂന മതാത്ത, നോ വറീസ്. അപ്പോ ഈ രീതിയിൽ നമ്മൾ ആരെ അവിടെ കണ്ടാലും, നമ്മളെ ഫോട്ടോസിലെ കണ്ടാലും നമ്മൾ എല്ലാവരോടും ജാംബോ പറയും, അവര് ജാംബോ പറയും. എന്നിട്ട് ഇവര് പിന്നെ പറയുന്നത് നമ്മൾ ക്ഷീണിച്ചെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ അവര് പറയും ഹക്കൂന മതാത്ത,
1: നോ വറീസ്,
0: നോ വറീസ്. ഓക്കെ, പിന്നെ അവിടുത്തെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രക്കിങ്ങിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം, ആ സ്വാഹിലി ലാംഗ്വേജിൽ പറയുന്നതാണ് പോലെ പോലെ
1: പോലെ പോലെ
0: പോലെ പോലെ. ദാറ്റ് മീൻസ് സ്ലോലി സ്ലോലി. അവർ പറയുന്നത് പതുക്കെ പതുക്കെ നിങ്ങൾ നടക്കുക. കാരണം ഡോണ്ട് റഷ്, മാക്സിമം നിങ്ങൾക്ക് എത്ര സ്ലോ ആക്കാൻ പറ്റുമോ നിങ്ങൾ അത്രയും സ്ലോ ആക്കുക. അപ്പം നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ചെയ്യും, സോ യു ക്യാൻ റീച്ച് ദ ടോപ്പ് സേഫ്ലി എന്നാണ് അവർ പറയുന്നത്.
1: നമ്മളിങ്ങനെ ഒരു ഇപ്പൊ പീക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് തിരക്ക് പിടിച്ചു പോകണമെങ്കിൽ അയച്ച് കാഴ്ചകൾ മിസ്സാവുമല്ലോ. പക്ഷെ അതിലേക്കാൾ ഈ സ്ലോ ആയിട്ട് പോകുമ്പോൾ ഓരോ കാഴ്ചയും കണ്ടിങ്ങനെ അതിലേക്ക് അലിഞ്ഞു ചേർന്ന് പോകാൻ പറ്റും അല്ലേ?
0: കാഴ്ച കാണുന്നതിലുപരി നമ്മൾക്ക് മുകളിലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിയാൽ എത്തില്ല. കാരണം ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ഇല്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് ശീലമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഓടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ വേരിയേഷൻ എല്ലാം വരില്ലേ, ഓക്സിജൻ്റെ അളവനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വയ്യാതെയാകും, നമുക്ക് ശ്വാസം കിട്ടാതെയാവും.
1: അപ്പോൾ നമ്മളിപ്പോൾ ഷീര ക്യാമ്പിലെത്തി,
0: ഷീര ക്യാമ്പിലെത്തി അന്ന് റെസ്റ്റ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഷീര ക്യാമ്പിൽ നിന്ന് ബരംഗോ ക്യാമ്പിലേക്കാണ് പോകുന്നത്. ബരംഗോ ക്യാമ്പ്. ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് തേർഡ് ഡേയെ പറ്റി ഓർത്തിട്ടാണ്. കാരണം വേറൊന്നുമല്ല, ഈ തേർഡ് ഡേ എന്ന് പറയുന്നത് ബരംഗോ ക്യാമ്പിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ബരംഗോ വാള് നമ്മൾ കടന്നു പുറത്തു പോകണം. ആ ബരംഗോ വാള് കയറുക എന്ന് പറഞ്ഞാൽ ഫുൾ റോക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ ഒരു മണ്ണിലൂടെയൊക്കെ നടന്നു പോയെങ്കിൽ അതങ്ങനെയല്ല, ഫുൾ കല്ലുകളാണ്, പാറകളാണ്. അപ്പോൾ ആ പാറയിൽ പിടിച്ച് ആ ഗ്രിപ്പ് ചെയ്തൊക്കെ നമ്മൾ നടക്കേണ്ടി വരും. അത് നടക്കാൻ വിശാലമായ സ്ഥലമൊന്നും ഉണ്ടാവില്ല, വളരെ ഇടുങ്ങിയ വഴിയേ ഉണ്ടാവുള്ളൂ. സ്ലിപ്പായാൽ നമ്മൾ താഴെ പോകും.
1: നല്ല ഡെപ്തിലാണ്,
0: നല്ല ഡെപ്ത് എന്ന് പറഞ്ഞാൽ പാറയാ, നമ്മൾ ഇടിച്ചിടിച്ച് വീഴും. ഞങ്ങൾ കയറി പോകുന്ന വഴി ഒരു പോട്ടറിന്റെ തലയിൽ നിന്ന് ബാഗ് താഴത്തേക്ക് പോയി. അപ്പൊ ഇങ്ങനെ കല്ലിൽ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് താഴെ പോയി. പുള്ളിക്കാരൻ പിന്നെ അത് ഓടിപ്പോയി എടുത്തിട്ട് വരുവാണിത്. അവർക്ക് ഭയങ്കര
1: എക്സ്പീരിയൻസ്
0: ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. നമ്മളത് അങ്ങനെ ഓടാനോ ചാടാനോ ഒന്നും വരില്ല. ഒരാൾക്ക് കഷ്ടി പോകാം, അത്രയും ഇടുങ്ങിയതാ വഴി. ആ ബരംഗോ വാള് പോകുമ്പോൾ നമ്മൾ കാല് ചിലപ്പോൾ നല്ലോണം പൊക്കി വെക്കേണ്ടി വരും. അപ്പം മുട്ടിൻ്റെ പ്രശ്നമുള്ളത് എൻ്റെ മുട്ട് 90 ഡിഗ്രിയെ മടങ്ങുകയുള്ളൂ. അപ്പം നമ്മൾ ഈ കയറ്റുന്നതൊക്കെ പ്രശ്നമാകും. പക്ഷേ ഞാൻ ആക്ച്വലി അതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോണത്. മാമൻ ഡോക്ടറാണ്. അപ്പം മാമൻ പറഞ്ഞു ഈ ലെഫ്റ്റ് ലെഗ് നീ മാക്സിമം 90 ഡിഗ്രിയെ പൊക്കാവൂ, നീ മാക്സിമം റൈറ്റ് ലെഗ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കാല് പണിതരും. അപ്പം ഞാൻ അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ കയറണമെന്നുണ്ടെങ്കിലും സ്ട്രെച്ച് ചെയ്യണ മുഴുവൻ എൻ്റെ റൈറ്റ് ലെഗ് ആയിരുന്നു. അപ്പം വലിയ പ്രശ്നമില്ലാതെ എനിക്ക് കയറാനായിട്ട് പറ്റി. പേടിച്ചതുപോലെയൊന്നും കാലിന് സംഭവിച്ചില്ല, സ്മൂത്തായിട്ട് നമുക്ക് അപ്പുറത്തെത്താനായിട്ട് പറ്റി. ഈ ബരംഗോ വാളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, അതിനെ വിളിക്കുന്ന കിസ്സിംഗ് റോക്ക് എന്ന. കിസ്സിംഗ് റോക്ക് എന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇടുങ്ങിയ വഴികളാണ് മുഴുവനത്. ഇത് നല്ല ഇടുങ്ങിയ വഴിയാണ്. അതായത് നമുക്കതിനെ

0: ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ചരിഞ്ഞ് നമ്മൾ കിസ് ചെയ്ത് ലിറ്റിൽ നമ്മുടെ നമ്മുടെ ബോഡിയും ആ വാളും ക്ലോസ്ലി കോണ്ടാക്ട് വരും, നമ്മൾ കിസ് ചെയ്ത് തന്നെയാണ് പോണത്. അതുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ റോക്കിനെ കിസ്സിങ് റോക്ക് എന്നുള്ള രീതിയിൽ വിളിക്കണേ. അങ്ങനെ തേർഡ് ഡേയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബരംഗോ ക്യാമ്പിൽ നമ്മളെത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡും എല്ലാം അവിടെ കിട്ടി. രാത്രി പിന്നെ നമ്മൾ റെസ്റ്റാ.
1: ഇനി ഒരു പാട്ട് കേട്ടാലോ?
0: പാട്ട് കേൾക്കാം. അമ്പിളി മൂവിയിലെ

0: നാലാമത്തെ ദിവസമായി അല്ലേ?
1: നാലാമത്തെ ദിവസമായി.
0: ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്?
1: ഇന്ന് നമ്മൾ ബരംഗോ ക്യാമ്പിൽ നിന്ന് നമ്മൾ കൊരങ്ക ക്യാമ്പിലേക്കാണ് പോകുന്നത്. കൊരങ്ക ക്യാമ്പിലേക്കാണ് പോകുന്നത്. ഈ മൂന്നാമത്തെ ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗൈഡുമാർ നമുക്ക് വാർണിംഗ് തരും. മൂന്നാമത്തെ ദിവസം ചെറിയൊരു സൂചന തരും. നാലാമത്തെ ദിവസം അവർ പറയും, നൗ യു ക്യാൻ സീ ദ മൗണ്ടൻ. സീ ദ മൗണ്ടൻ എന്ന് പറയാൻ നമ്മളവിടെ നമ്മുടെ ഈ കൊടുമുടി കാണുമെന്നല്ല അവരുദ്ദേശിക്കണേ. അവരുദ്ദേശിക്കണേ അതായത് ഇന്ന് മുതലാണ് നിങ്ങൾ ഹൈറ്റ്സിന്റെ ബുദ്ധിമുട്ട്
0: അനുഭവിച്ചു തുടങ്ങുന്നത്.
1: അതായത് നമ്മൾ എബവ് ട്രീ ലൈൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ 4000 മീറ്റർ ആ റേഞ്ചിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഓക്സിജന്റെ പ്രശ്നവും പ്രഷർ വേരിയേഷനും എല്ലാം വരും.
0: വെജിറ്റേഷൻ ഇപ്പോ
1: ഇനിയും മാറി. ഇപ്പൊ ഈ തേർഡ് ഡേ തൊട്ട് നമ്മൾ ഫുൾ തേർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റോക്കിയാണ്, ഫുൾ റോക്കിയാണ്. ഫോർത്ത് ഡേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഡെസേർട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ പറഞ്ഞ പോലെ വെയിലുണ്ട്. നമ്മൾ നാലാമത്തെ ദിവസവും നമുക്ക് വീണ്ടും മഴ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ നാലാമത്തെ ദിവസവും സെയിം പ്ലാൻ ഉണ്ടായിരുന്നു, മറ്റേ ലാവ ടവറിൽ പോയതുപോലെ അക്ലിമറ്റൈസേഷൻ വേണ്ടി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നാലാമത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും, കൊരങ്ക ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും മഴ പെയ്തു. അപ്പൊ ഞങ്ങൾ അക്ലിമറ്റൈസേഷൻ പിന്നെ പോകാനായിട്ട് തയ്യാറായില്ല.
0: ഈ നാലാമത്തെ ദിവസം പറഞ്ഞല്ലോ നമ്മുടെ ഫുൾ എനർജി എല്ലാം ഉപയോഗിച്ച് തന്നെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ മൂവ്മെന്റ് എങ്ങനെയാണ് അത് നമ്മുടെ എനർജി പോകുന്നത് പറയാം.
1: നമ്മൾ ഈ നാലാമത്തെ ദിവസം തൊട്ടിട്ട് നമ്മൾ ആദ്യം തൊട്ടേ ശ്രദ്ധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സ്വാഹിലി ലാംഗ്വേജിൽ പോലെ നമ്മളത് നല്ലോണം ശ്രദ്ധിക്കും. നമ്മൾ നല്ല സ്ലോലിയാണ് പോകുന്നത്. നമുക്കൊന്നും ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ രാവിലെ യാത്ര തുടങ്ങും, നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തിയാൽ മതി നമ്മുടെ, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് എത്തിയാലും കുഴപ്പമില്ല. നമ്മുടെ ഫുഡൊക്കെ ഡിലേ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചാൽ നമ്മുടേതായ സ്പീഡിൽ നമ്മളങ്ങ് പോവുക, നമുക്ക് ആരെയും തോപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പതുക്കെ പതുക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് എനർജി ലൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ തളർന്നങ്ങ് വീഴുന്നില്ല എന്നുള്ള രീതിയിൽ
0: കോൺസ്റ്റന്റ്.
1: അതെ അതെ. അപ്പം നമ്മൾ പറയണം വൺ, നമ്മൾ ആകെ ഫോക്കസ് എന്ന് പറയും വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത്. അപ്പം ആ ഒരു ഒറ്റ കാല് വെക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്യുക.
0: ഇത് റോക്ക് ആണോ എങ്ങനെയാണ്?
1: ഇല്ല, നമ്മുടെ നോർമൽ
0: ആ
1: കുഴഞ്ഞ മണ്ണല്ല, സ്റ്റിഫായിട്ട് എടുക്കുന്ന തന്നെ മണ്ണാണ്. അപ്പം നാലാമത്തെ ദിവസം നമ്മൾ ഈ രീതിയിലുള്ള യാത്രയാണ്. അപ്പം ഈ പോലെ ആയിരുന്നു നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്തുണ്ട്. കുറേ പേർക്ക് ബുദ്ധിമുട്ടും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ ഓൾട്ടിറ്റ്യൂഡ് സിഗ്നസ് വരുമല്ലോ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സിഗ്നസ് വരുവാണെങ്കിൽ ചിലർ മെഡിസിൻ എടുക്കും. എന്നുവെച്ചാൽ നേരത്തെ തന്നെ ചിലരോട് പറയും എടുക്കാൻ. ശ്വാസം എടുക്കാൻ നമുക്ക് പ്രശ്നം
0: വരും.
1: മെഡിസിൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഗൈഡുമാര് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് വൈറ്റൽസ് അവർ ചെക്ക് ചെയ്യും. നമ്മുടെ പ്രഷർ, നമ്മുടെ ഹാർട്ട് റേറ്റ് അതെല്ലാം നോക്കും. അപ്പൊ അതനുസരിച്ച് അവർ നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ ഈ നാലാമത്തെ ദിവസം ഈ പറഞ്ഞ പോലെ കൊരങ്ക ക്യാമ്പിൽ എത്തി ഫുഡ് കഴിക്കുന്നു. നമ്മൾ പിന്നെ അവിടെ റെസ്റ്റ് എടുക്കുന്നു. അന്നൊക്കെ എല്ലാവരും ടയേർഡായി. ശരിക്കും ടയേർഡായെന്ന് വെച്ചാൽ നാലാമത്തെ ദിവസം ഇത്രയും ഹൈറ്റ്സിലേക്ക് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഹൈറ്റ്സിലേക്ക് വന്നതിൻ്റെ അവർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ആ നമ്മളിപ്പോൾ മൗണ്ടൻസിനെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ വൈകുന്നേരം ഇറങ്ങി നമ്മൾ ആ ക്യാമ്പിൽ കയറി കഴിഞ്ഞാൽ ഓക്കെയാണ്. ക്യാമ്പിന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല, ഒടുക്കത്ത തണുപ്പാണ്. പിന്നെ നമ്മൾ ടെൻറ്റ് സ്റ്റേ ആണ്. ടെൻറ്റ് സ്റ്റേ നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് എല്ലാം ഉണ്ട്. പക്ഷെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ പുറത്തേക്ക് നമ്മൾ എങ്ങനെ ഒരു ഭാഗം നമ്മുടെ പുറത്തുണ്ടെങ്കിൽ നമ്മൾ തണുത്ത് നല്ല തണുപ്പാണ് രാത്രിയിലൊക്കെ. അപ്പം അങ്ങനെ ആ നാലാമത്തെ ദിവസം കൊരങ്ങ ക്യാമ്പിൽ നിന്ന് നമ്മളിനി നെക്സ്റ്റ് ഡേ
0: അഞ്ചാമത്തെ ദിവസത്തിൽ
1: നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ആ അഞ്ചാമത്തെ ദിവസം രാത്രിയാണ് നമ്മുടെ ശരിക്കുമുള്ള ഡേ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഈ കൊരങ്ങ ക്യാമ്പിൽ നിന്ന് നമ്മൾ ബരാഫു ക്യാമ്പിലേക്കാണ് പോകുന്നത്.
0: ബരാഫു
1: ഫിഫ്ത്ത് ഡേ ബരാഫു ക്യാമ്പിലേക്കാണ് നമ്മളെത്തേണ്ടത്.

0: വെജിറ്റേഷൻ ഒക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെയാണ്. നമ്മൾ കുറെ മരങ്ങളൊക്കെ അവിടെ മാത്രം കാണുന്ന തരത്തിലുള്ള
1: സ്പെസിഫിക് ആയിട്ട് ട്രീസ്
0: അവിടെ മാത്രമുള്ള ട്രീകളൊക്കെ നമുക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ പറ്റും. ഫിഫ്ത് ഡേ നമ്മൾ വന്നപ്പോൾ പലർക്കും ശ്വാസത്തിന്റെ പ്രശ്നം, കുറെ ദുശീലങ്ങളുള്ളവരൊക്കെ ഈ മൂന്നാല് ദിവസം കൊണ്ട് ഇനി നാട്ടിൽ വന്നാൽ ആ ദുശീലങ്ങളൊന്നും കണ്ടിന്യൂ ചെയ്യില്ല എന്നുള്ള ദൃഢ പ്രതിജ്ഞയൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പലരും എടുത്തു.
1: ബ്രീത്തിങ്
0: പ്രശ്നമായി, ബ്രീത്തിങ് നല്ല രീതിയിൽ പ്രശ്നമായി. അപ്പൊ അങ്ങനെ ഫിഫ്ത് ഡേ ബരഫു ക്യാമ്പിലും എത്തി. നേരത്തെ ഒരു മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഒരു കിലോമീറ്റർ കവർ ചെയ്തെങ്കിൽ ഇപ്പം നമ്മൾ ഒന്നര മണിക്കൂർ എടുക്കും ഈ ഒരു കിലോമീറ്റർ കവർ ചെയ്യാൻ. ബിക്കോസ് ആ ഹൈറ്റ്സിന്റെ എല്ലാ ബുദ്ധിമുട്ടും നമ്മളെല്ലാവരും ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അവര് ഈ ഫിഫ്ത് ഡേയിൽ നമ്മൾ തിരിച്ച് ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ ഗൈഡുമാർ വന്നിട്ട് പറഞ്ഞു, ഈ ദിവസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം വേറൊന്നുമല്ല, നമ്മൾ ഫിഫ്ത് ഡേ അന്ന് രാത്രിയാണ് സബ്മിറ്റ് പുഷ് എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ ഏറ്റവും മുകളിലേക്ക് കയറുന്നത് രാത്രിയാണ്. സിക്സ്ത് ഡേ മോർണിംഗ് ആണ് നമ്മൾ സബ്മിറ്റിലെത്തുന്നത്. ഫിഫ്ത് നൈറ്റിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ യാത്ര തുടങ്ങും. അതിന് നമ്മൾ സബ്മിറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്, സബ്മിറ്റ് നൈറ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഹൈറ്റ്സിൽ വരുമ്പോൾ എല്ലാ ക്ലൈംബേഴ്സും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പുണ്ടാവില്ല, നമുക്ക് ഫുഡ് കഴിക്കാനേ തോന്നത്തില്ല, പക്ഷേ നമുക്ക് ഫുഡ് വേണം, നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായാലേ പറ്റുള്ളൂ, ബിക്കോസ് വി നീഡ് എനർജി. അപ്പോൾ അവർ പറയും, നിങ്ങൾ വിശന്നാലും വിശന്നില്ലെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും മാക്സിമം ഫുഡ് കഴിക്കണം, നിങ്ങൾ എങ്ങനെയെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. അപ്പം ഞങ്ങൾ തലേദിവസം ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ എല്ലാവരും കുറച്ചാണ് കഴിച്ചത്. അപ്പോൾ അവർ എല്ലാ ദിവസവും കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കൊണ്ടുവരും എല്ലാവർക്കും കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എവളം അവർക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗൈഡ് നെക്സ്റ്റ് ഡേ പ്രത്യേകം ഇത് വന്നെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഓക്കെ എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും തമ്മിലും പറഞ്ഞു, നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കണം, നമുക്ക് എനർജി വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്നപ്പോഴേക്കും അവർ കൊണ്ടുവന്നത് റൈസ്. അപ്പോൾ ഇത്ര ദിവസം റൈസ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മൾ റൈസ് ആണല്ലോ, റൈസും ബീഫും. അവിടുത്തെ ആ റൈസിൽ അവർ പറഞ്ഞാൽ പുലാവ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആ പുലാവും ബീഫും ആണ് കൊണ്ടുവന്നത്. ഇത് കണ്ടപ്പോ തന്നെ എല്ലാരും ഹാപ്പിയായി. ഫുഡ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫുഡ് അടിയായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഗൈഡ് വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഫുഡ് അടിച്ചല്ലോ, അവര് കൊണ്ടുവന്നതിന്റെ മാക്സിമം ഒരു രണ്ട് തവിയേ ബാക്കിയുള്ളൂ, ബാക്കി ഫുൾ റൈസും ബീഫും എല്ലാം തീർത്തു. അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ ഗൈഡ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എല്ലാരും കയറും, ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാരും കയറും. ബിക്കോസ് ഈ ഫിഫ്ത് ഡേയില് ഇത്രയും ഫുഡ് കഴിക്കുന്ന ടീമിനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ നിങ്ങൾ ഇത്ര ഫുഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഏർലി ഡിന്നർ ആണ് നമുക്ക് അന്ന്, നമ്മളൊരു 4-4 ആകുമ്പോൾ കഴിക്കും, കാരണം രാത്രി 9-10 മണിയാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ നൈറ്റ് യാത്ര തുടങ്ങുന്നത്. അപ്പൊ 4-4 ആകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് അവർ പറയും പോയി ഉറങ്ങുക.
1: മാക്സിമം
0: ഇല്ല, ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഈ 5 ദിവസവും. എനിക്കാകെ ഒരു ദിവസം ഉറങ്ങാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഒരു 1.5 മണിക്കൂറൊക്കെയാണ് മാക്സിമം ഉറങ്ങിയിട്ടുള്ളത്. ഈവനിങ് ഞങ്ങൾ കിടന്നെങ്കിലും ആർക്കും അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ടിരുന്നില്ല. മാക്സിമം അന്നും ഈ പറഞ്ഞ പോലെ 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. നമ്മുടെ സബ്മിറ്റ് നൈറ്റിൻ്റെ ഒരു ആങ്സൈറ്റിയും ടെൻഷനും എല്ലാം ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് എന്ന് പറയുന്നത്.
1: അപ്പോൾ ഇനി നമുക്കൊരു പാട്ട് കേട്ടിട്ട് സബ്മിറ്റ് നൈറ്റിലേക്ക്
0: പോകാം. ഓക്കെ, ആവേശത്തിലെ പാട്ട്.
1: ഓക്കെ, ആവേശത്തിലൊരു ആവേശത്തോടെ നമുക്കല്ലേ
0: എന്നിട്ട് സബ്മിറ്റ് നൈറ്റിലേക്ക് പോകാം.

0: നമ്മൾ അന്ന് നമ്മൾ ഗൈഡ് പറഞ്ഞു 9:30 ആകുമ്പോൾ എല്ലാവരും റെഡിയാകണം, നമുക്ക് 10 മണിക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. വേറെ ഒന്നും കൊണ്ടല്ല, ശരിക്കും 11:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താലും മതി. ഞങ്ങൾ സ്ലോ ആയിരുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം, അപ്പം നമുക്ക് മുകളിലൊരു 7 മണിക്ക് ആകുമ്പോൾ എത്താൻ പറ്റും എന്നുള്ള രീതിയിൽ ഗൈഡ് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും 9:30 ആയപ്പോൾ റെഡിയായി വന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കോഫിയൊക്കെ തന്ന് നമ്മൾ കയറുവാണ്. 10 മണിക്ക് നമ്മൾ കറക്റ്റ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെല്ലാവരും വരും, നമ്മുടെ ഈ 35 വരുന്നില്ലേ, എല്ലാവരും വന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അവരുടെ ഒരു പാട്ടൊക്കെ ഉണ്ട്, ജാംബോ വെച്ച് തുടങ്ങുന്നത്, ജാംബോ ജാംബോ വാന എന്ന് പറയുന്നൊരു പാട്ട്. അപ്പോൾ ആ പാട്ടൊക്കെ നമ്മളെല്ലാവരും കൂടെയൊക്കെ പാടും, ആ പാട്ടിൻ്റെ അർത്ഥവും പറഞ്ഞു തരും അവർ. അപ്പോൾ ഇറ്റ് ഷോസ് നമുക്കൊരു പോസിറ്റീവ് ഒരു എനർജി തരുന്നതാണ് ബേസിക്കലി. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങി. അപ്പോൾ ഇവർ എല്ലാവരും ഒന്നും മുകളിലേക്ക് വരില്ല, നമ്മൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ഇവർ താഴത്തേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മെയിൻ ഗൈഡുകളും വരും, പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് എക്സ്ട്രാ ഒരു 3 പോർട്ടേഴ്സും കൂടെ വരും. കാരണം എന്ന് വെച്ചാൽ ഈ രാത്രി ആയതുകൊണ്ട് നമ്മുടെ ബാഗൊക്കെ ചിലർക്കൊന്നും ചിലപ്പോൾ ക്യാരി ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിനൊക്കെ സപ്പോർട്ടിങ് എന്നുള്ള രീതിയിലും, പിന്നെ നമുക്ക് നല്ലൊരു ജിഞ്ചർ ടീ തരും ഇവര് പോകുന്നതിനിടയ്ക്ക്, അപ്പോൾ അത് ക്യാരി ചെയ്തുകൊണ്ടൊക്കെ ഇവർ വരുന്നതാണ്.
1: ഇത് ക്ലൈംബ് ചെയ്യുന്നത് കയറിട്ട് അങ്ങനെയൊക്കെ ആണോ അതോ നോർമൽ ഇതിലാണോ? നമ്മൾ
0: നമ്മുടെ ഈ കൊടുമുടിയിൽ ഏറ്റവും നമുക്ക് നോൺ ടെക്നിക്കൽ ക്ലൈംബിങ് ആവശ്യമുള്ള ഒരു സ്ഥലമാണ് ഈ മൗണ്ട് കിളിമഞ്ചാര എന്ന് പറയുന്നത്. നോൺ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോദിച്ച പോലെ നമുക്ക് കയറോ അല്ലെങ്കിൽ നമുക്ക് സ്പൈക്സ് ഉള്ള ഷൂസോ ഒന്നും വേണ്ട, നമുക്ക് നോർമൽ ട്രക്കിംഗ് ഷൂ വെച്ചിട്ട് നമ്മുടെ നോർമൽ ഗിയേഴ്സ് വെച്ചിട്ട് പോകാൻ പറ്റുന്നൊരു മൗണ്ടനാണ് കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ഡേ ഈ സമ്മിറ്റ് നൈറ്റ് ഇങ്ങനെ കയറുമ്പോൾ നല്ല ഇരുട്ടാണ്, നമ്മുടെ ആകെ ഒരു ടോർച്ചാണ് ഉള്ളത്, നമുക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല, നമ്മൾ ആകെ കാണുന്നത് നമ്മുടെ തൊട്ട് മുന്നേ നടക്കുന്ന ഒരാളുടെ കാല് മാത്രം. അപ്പോൾ ഗൈഡ് പറയണത് നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, മുന്നേ നടക്കുന്ന ആളുടെ കാല് ആ പേസിൽ അങ്ങ് നടക്കുക, വേറെ ഒന്നിനെ കുറിച്ചും ബേജാറാകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക, നമുക്ക് റെസ്റ്റ് എടുത്ത് പതുക്കെ പതുക്കെ പോകാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അത് കേട്ട് ഉറക്കെ ഉറക്കെ പറയുന്നതാണ് വൺ ഡ്രീം വൺ ടീം, വൺ ടീം വൺ ഡ്രീം എന്നുള്ള രീതിയിൽ. കാരണം ഡ്രീം എന്ന് പറയുന്നത് കിളിമഞ്ചാരോ സമ്മിറ്റ് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഏകദേശം ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ. 2 ലേഡീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു കപ്പിള്, ആ കപ്പിളിൻ്റെ എടുത്തു പറയേണ്ട കാര്യം, കപ്പിള് ഈ കിളിമഞ്ചാരോ സമ്മിറ്റ് വന്നത് അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ബൈ ക്ലൈംബിങ് കിളിമഞ്ചാരോ ആണ് അവർ ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ നമ്മുടെ ടോമും അഞ്ജുവും, അപ്പോൾ അഞ്ജുവിന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വിഷൻ ബ്ലേർഡ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാത്രിയാണല്ലോ, ഉറങ്ങുന്നില്ലല്ലോ, നമ്മൾ ഉറങ്ങാതെ അങ്ങ് കയറുമല്ലേ, അപ്പോൾ രാത്രിയിലത്തെ ആ അല്ലെങ്കിൽ ഈ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ആ മഞ്ഞിൻ്റെ നല്ല മഞ്ഞും നല്ല കാറ്റൊക്കെ ആട്ടോ ഈ രാത്രിയിൽ, അതിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ

0: സമയം വീണ്ടും വീണ്ടും പോകും തോറും ഇവളുടെ കണ്ണിന് വീണ്ടും കാഴ്ച ഇങ്ങനെ മങ്ങി മങ്ങിക്കൊണ്ടിരിക്കുക. ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും അവൾക്കൊന്നും കാണാൻ പറ്റണില്ല, കണ്ണിന്റെ കാഴ്ച ഫുൾ പോയി. അപ്പൊ അവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഈ ഗൈഡുമാർക്ക്, കാരണം കിളിമഞ്ചാരോയില് ഞങ്ങളുടെ ഗൈഡുമാര് ഇങ്ങനെയുള്ള ഒരു പ്രോബം ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഷെയ്ക്ക് എവറസ്റ്റും എല്ലാം പോയതിന്റെ ഒരു വെളിച്ചത്തെ അവൻ പറഞ്ഞു ഇത് ഹൈറ്റ്സ് വന്നപ്പോഴും സംഭവിച്ചതാണ്.
1: കാഴ്ചക്ക് പ്രശ്നം ആക്ച്വലി ഉണ്ട്,
0: ചിലർക്ക് സംഭവിക്കാം, ഇവൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ ഹൈറ്റ്സിലേക്ക് പോകുമ്പോൾ ഈ പ്രഷർ വേരിയേഷൻ വന്നു കഴിയുമ്പോൾ ചിലർക്ക് അതിന്റെ ഇമ്പാക്ട് വരുന്നത് വിഷനിലായിരിക്കും എന്ന്. കാരണം ഇവൻ എവറസ്റ്റിൽ പോകുമ്പോൾ ഇങ്ങനെ വരുന്നവരുണ്ട്. അപ്പൊ ഇവിടെ സെയിം പ്രശ്നം ഇവൾക്ക് ഇത് വന്നു. അപ്പൊ ഇവിടെ കണ്ണിന്റെ കാഴ്ച മുഴുവൻ പോയി, ഒന്നും കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ഗൈഡ് ഹോണസ്റ്റ് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, നീ 5 ദിവസമായിട്ട് നടക്കുക, ഈ ഒരു ഒറ്റ നൈറ്റിന് വേണ്ടിയാണ് നീ ഇവിടെ. പക്ഷെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നീ ഇത്രയും ദിവസം ഇത്ര എഫേർട്ട് ഇട്ടതും കഷ്ടപ്പെട്ടതും എല്ലാം വെറുതെ മാറും, നേരെ മറിച്ച് നീ ഇപ്പൊ ഇവിടുന്ന് മുന്നോട്ട് തന്നെ പോകാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഉഹുരു പീക്ക് എന്ന് പറയും, അതാണ് ഇതിന്റെ സമ്മിറ്റ് പോയിന്റ്. അതിന് ഒരു 100 മീറ്റർ 50 മീറ്റർ മുന്നേ സ്റ്റെല്ല പോയിന്റ് ഉണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് സമ്മിറ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ ഓണസ്റ്റ് അവളോട് പറഞ്ഞു നമുക്ക് സ്റ്റെല്ല പോയിന്റ് വരെ പോവാം, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ പുള്ളി പുള്ളിയുടെ ഒരു തുണി ഉണ്ടായിരുന്നു, ആ തുണി വെച്ച് കെട്ടിയിട്ട് അവളത് പിടിച്ചു. അപ്പോൾ അവളതിൽ പിടിച്ചു, പുള്ളിക്കാരൻ അത് ഇങ്ങനെ പിടിച്ച് നീ ഈ തുണിയിൽ പിടിച്ച് മുന്നോട്ട് നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളി അപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിനി വെയിറ്റ് ചെയ്യേണ്ട, ഞങ്ങൾ പതുക്കേ ഉള്ളൂ, നിങ്ങൾ നടന്നോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ മുന്നോട്ട് നടന്നു, അഞ്ചു ഓണസ്റ്റ് എന്നുള്ള ഗൈഡിൻ്റെ കൂടെ വന്നു. അവള് കണ്ണ് കാണാതെയാണ് സ്റ്റെല്ല പോയിന്റ് വരെ വന്നത്. അപ്പൊ നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും, കാരണം കാലെടുത്ത് വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കാരണം നമ്മുടെ എനർജി, നമ്മൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന എനർജി ഒന്നും അല്ല ഈ ലാസ്റ്റ് ഡേയിലേക്ക് നമ്മൾ വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വിളിക്കുന്നത് സബ്മിറ്റ് പുഷ് എന്ന് വിളിക്കുന്നത്. ശരിക്കും നമ്മൾ ലിറ്ററലി നമ്മൾ പുഷ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു പോയിന്റിൽ നമുക്ക് ഇങ്ങനെ ആരൊക്കെയോ വന്ന് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണ പോലെയൊക്കെ തോന്നും, നമ്മൾ വീഴാൻ പോണ പോലെയൊക്കെ തോന്നും, ചുറ്റും എന്തോ കൊക്കയാണെന്നോ ചിലർ പറയുന്നുണ്ടായിരുന്നു, അവർക്ക് വേറെന്തോ പക്ഷികളൊക്കെ ഇങ്ങനെ വരുന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നലും എല്ലാം വരുന്നുണ്ടെന്നുള്ളത്.
1: എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ ആക്ച്വലി ഇത് കേട്ടിരിക്കുന്നവർക്കും കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും തോന്നുന്നു. കാരണം ചെയ്ത് നമുക്കിപ്പോ വീട്ടിൽ വെറുതെ ഇരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ പോയാൽ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ?
0: ഒരിക്കലും കിട്ടില്ല. കാരണം
1: എക്സ്പീരിയൻസ്
0: ഈവൻ നമ്മൾ ഇവിടെയുള്ള സാധാരണ ഒരു ചെറിയ ട്രക്കിന് പോയാലും നമുക്ക് കിട്ടില്ല. കാരണം മൗണ്ടൻ്റെ എക്സ്പീരിയൻസ് മൗണ്ടൻസ് കയറിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ.
1: എന്നിട്ട്
0: നമ്മള് പതുക്കെ പതുക്കെ വെച്ചാൽ ഭയങ്കര പതുക്കെ നമുക്ക് കയറാൻ പറ്റുന്നുള്ളൂ. നമ്മൾ കുറെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് എനർജി എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമുക്കിങ്ങനെ തോന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും. പിന്നെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് ഇത്രയും ദിവസം നമ്മൾ ഇവിടെ നിന്നില്ലേ, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, അതാണ് നമ്മളെ പുഷ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൂടെയുള്ള ഗൈഡുമാരെല്ലാരും പറയും സ്ലോലി സ്ലോലി, അവർ അഗൈൻ അഗൈൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പോലെ പോലെ ഇതെന്താ നമ്മൾ സബ്മിറ്റ് ചെയ്യും, വി വിൽ റീച്ച് ദയർ, നമ്മൾ ടോപ്പിലെത്തും എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞ് നമുക്ക് തരുന്ന കോൺഫിഡൻസ് ഭയങ്കരമാണ്. കൂടെ കയറുന്നവരും പുറകെ കയറുന്നവരും എല്ലാവരും നമ്മളെ ജാമ്പോ ജാമ്പോ വിഷ് ചെയ്തും കുറച്ചും കൂടെ ഉള്ളൂ നിങ്ങൾ കയറി പുഷ് ചെയ്യ് പുഷ് ചെയ്യ്, നമ്മളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ആണ് നമ്മൾ കയറുന്നത്. ആൻഡ് ഫൈനലി നമ്മളൊരു ആ സൺറൈസ് ഒക്കെ ആ ഒരു ഹൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്. അത് നമ്മൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ എവിടെ പോയി നിങ്ങൾ സൂര്യോദയം കണ്ടാലും നമുക്ക് ആ വ്യൂ കിട്ടില്ല. ആ ഒരു ഓറഞ്ച് ആ ഒരു കളറുണ്ട്, ഓറഞ്ച് റെഡിഷ് കളർ, അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ ആ ക്ലൗഡ്സിന് മേളിൽ നിൽക്കുന്നൊരു ഫീല്, അവിടെ നിന്ന് നമ്മൾ സൂര്യോദയം കാണുന്ന ആ ഒരു ഫീല്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി ഈ പറഞ്ഞ സ്റ്റെല്ല പോയിന്റിലെത്തി. അവിടുന്ന് പിന്നെ ഒരു 150 മീറ്ററോ 100 മീറ്ററോ തന്നെ ഉള്ളൂ നമ്മുടെ ഉഹുരു പീക്കിൽ, അതായത് ഏറ്റവും ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ 100 മീറ്ററേ ഉള്ളെങ്കിലും ഒടുക്കത്ത പാടാണ്, നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഒന്ന് നമ്മളിങ്ങനെ കാണും ആ അതാണ് ആ പോയിന്റ്, പക്ഷെ നമ്മൾ നടന്നാലും നടന്നാലും അവിടെ എത്തില്ല. നമ്മൾ ഇത് എവിടെയാണ് ഇവിടെ ഇത് കൊണ്ടുപോയി വെച്ചേക്കണെന്ന് തോന്നിപ്പോവും. അപ്പൊ ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ നല്ല ലേറ്റായി, പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി, അവിടെ വലിയ തിരക്കില്ലായിരുന്നു കാരണം എല്ലാവരും വന്ന് കയറി ഇറങ്ങിപ്പോയി. അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഇന്ന് ഫോട്ടോ എടുക്കാനും കുറച്ചേരം അവിടെ നിന്ന് സംസാരിക്കാനും എല്ലാം പറ്റി. നമ്മൾ ഈ സബ്മിറ്റിൽ ഇവർ അധികം നേരം നമ്മളെ നിർത്തില്ല, വേറൊന്നുമല്ല ഈ ഹൈറ്റ്സിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം തന്നെ, ഹൈറ്റിന്റെ പ്രശ്നം, ഓക്സിജൻ പ്രഷർ എല്ലാം, നമുക്ക് തലവേദന വരും. അപ്പൊ ഇവർ പറയുന്നത് നമ്മളോട് താഴത്തേക്ക് ഇറങ്ങാനാണ്, ഒരു മാക്സിമം ഒരു 50 മിനിറ്റ്സ് ഇരുന്നിട്ട് താഴത്തേക്ക് ഇറങ്ങാനാണ് പറഞ്ഞത്. എല്ലാവരും ഫോട്ടോ എടുത്ത് നമ്മൾ അവിടെ വെച്ച് താഴത്തേക്ക് ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങിയത് അതിഗംഭീര യാത്രയായിരുന്നു. കാരണം ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞു 7 ഡേയ്സ് ട്രെക്ക് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തെന്നുള്ളത്. പക്ഷേ 6th ഡേ മോർണിംഗ് നമ്മൾ സബ്മിറ്റിലെത്തി.
1: ഇപ്പോൾ നമ്മൾ ദാ 7 ദിവസത്തെ ഈ ട്രക്ക് ഏതാണ്ട് നമ്മുടെ ആ ഡെസ്റ്റിനേഷനിൽ എത്തി ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഏറ്റവും ആപ്റ്റ്

0: എത്തിയാൽ മതി,
1: താഴെ റൂമിലെത്തണം, ഹോട്ടൽ മുറിയിലെത്തണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം ഇനി ക്യാമ്പിൽ പോയ പ്രശ്നം എന്താ, ഞെരിഞ്ഞ് കിടക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്നിനും നമുക്ക് വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റഡ് ആണ് വെള്ളം. കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും റൂമിലെത്തണം എന്നുള്ളതാണ്. അപ്പൊ
0: ശരിക്കും
1: റൂമിലെത്തുക എന്നുള്ളത് നല്ലൊരു കുളി ഒളിക്കുക അവിടെ പോയി. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ തീരുമാനിച്ചു ഇനി ഒറ്റയടിക്ക് നമ്മൾ റൂമിലേക്ക് പോവുക. അപ്പൊ അല്ലെങ്കിൽ സ്ഥിരം ചെയ്യണമെന്ന് വെച്ചാൽ 6 ഡേ നമ്മൾ സബ്മിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് നടന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മില്ലേനിയൽ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പുണ്ട്, അവിടെ സ്റ്റേ അടിക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോരുന്നത്.
0: ഇപ്പൊ നമ്മൾ കയറാൻ ഇങ്ങനെ ഇത്രയും ദിവസം എടുത്തല്ലേ കയറി, പക്ഷെ ഇറങ്ങാൻ നേരത്തെ ഇത് പെട്ടെന്ന് തിരിച്ചെത്താൻ പറ്റും.
1: നമ്മൾ ഈ ബരാഫു ക്യാമ്പ് വരെ സെയിം റൂട്ട് വരും, എന്നിട്ട് വേറെ ഒരു ക്യാമ്പും നമ്മൾ ടച്ച് ചെയ്യില്ല, നേരെ നമ്മൾ മച്ചാമേ ഗേറ്റിലേക്കാണ് എത്തുന്നത്.
0: അപ്പൊ അത് ഒന്നി ഒരു ദിവസം കൊണ്ട് തന്നെ വരാൻ പറ്റും, അല്ലെങ്കിൽ 2 ദിവസം എടുത്തിട്ട് ക്യാമ്പ് ചെയ്തിട്ട് വരാം.
1: അപ്പൊ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ച് റൂമിലേക്ക് എത്താൻ വേണ്ടി തീരുമാനിച്ചു. ആർക്കും വയ്യ, പക്ഷെ റൂമിലേക്ക് പോരാം എന്നുള്ളത് എല്ലാവരും തീരുമാനിക്കുക. അപ്പൊ നമ്മൾ ഇറങ്ങി, ഒരു ഉച്ചയായപ്പോഴേക്കും നമ്മൾ ക്യാമ്പിലെത്തി, ബരാഫു ക്യാമ്പിലെത്തി. അപ്പൊ അവിടെ ലഞ്ച് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലഞ്ച് സെർവ് ചെയ്തിട്ട് അവരിങ്ങനെ എല്ലാവർക്കും ഒരു ക്ലാപ്പൊക്കെ തന്ന് നമ്മളെല്ലാവരും കയറിയതിൻ്റെ സന്തോഷമൊക്കെ പങ്കുവെച്ച് ഫുഡ് കഴിച്ച്. അപ്പൊ അവിടെ വെച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് പോയേക്കാം, ഇനിയൊന്നും മാറി ചിന്തിക്കേണ്ട, പോയേക്കാം എന്നുള്ള രീതി തീരുമാനിച്ചു. ഓക്കെ പറഞ്ഞു,
0: തിരിച്ച്
1: എല്ലാം പാക്ക് ചെയ്ത് നേരെ ഇറങ്ങാൻ തുടങ്ങി. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. കാരണം നമ്മൾ തലേദിവസം 10 മണിക്ക് തുടങ്ങിയ ട്രിപ്പാണ് അല്ലേ, ഇടയ്ക്ക് ഈ സബ്മിറ്റ് കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് എടുത്തു, ബാക്കി ഫുൾ ടൈം നമ്മൾ നടക്കുക. അന്ന് രാത്രി തിരിച്ച് റൂമിലെത്തണം എത്ര മണിക്കാണെന്നറിയാവോ? 2 മണിയായി. അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ റൂമിൽ, 2 മണി. അപ്പൊ അങ്ങനെ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന 6-7 ദിവസങ്ങളായിരുന്നു ഇത്. ഇപ്പൊ പറഞ്ഞ വാക്ക് തന്നെയാണ് അതിന് ഏറ്റവും ആപ്റ്റ്, നമുക്ക് വി ഹാവ് ടു ഗോ ബിയോണ്ട് ദ ലിമിറ്റ്സ് എന്നുള്ളതാണ്. ആ ലിമിറ്റ്സിന് അപ്പുറം നമുക്ക് പോകാൻ പറ്റും. നമ്മളൊരു ലക്ഷ്മണരേഖ വരച്ച് നമ്മളെ ഇടേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്ക് നല്ല പോലെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കിളിമഞ്ചാരോ യാത്ര എനിക്ക് തന്നത്. പിന്നെ ഈ കിളിമഞ്ചാരോ യാത്രയിൽ ഞാൻ മനസ്സിലാക്കി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ യാത്രയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ സബ്മിറ്റ് കയറി അത് നമ്മളെ അധികം നമ്മുടെ തലയിലേക്ക് കയറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്മിറ്റ് കയറി നമ്മൾ പെട്ടെന്ന് ഇറങ്ങും. അപ്പൊ ഈ സബ്മിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ റൂമിലേക്ക് വരാൻ തീരുമാനിച്ചല്ലോ. അന്ന് നമ്മൾ ശരിക്കും നടക്കുന്നത് ഏകദേശം 24 മണിക്കൂറാണ്. കാരണം 5th നൈറ്റ് രാത്രി 10 മണിക്ക് തുടങ്ങുന്ന യാത്ര നമ്മൾ പിറ്റേ ദിവസം 6th രാത്രി ഏകദേശം ഒരു 2 മണിയാകുമ്പോഴാണ് നമ്മൾ റൂമിലെത്തുന്നത്. അപ്പോൾ 24 മണിക്കൂറാണെന്ന് നടക്കണേ. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല
0: നമ്മളെ
1: കൊണ്ട് ആ 24 മണിക്കൂർ ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന്.
0: അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സഞ്ചാരിയുടെ ഈ എപ്പിസോഡ് കേട്ടിട്ട് തീർച്ചയായിട്ടും ലൈഫിൽ നമുക്ക് പറ്റാത്തതൊന്നുമില്ല, ബിയോണ്ട് ലിമിറ്റ്സ് നമ്മൾ പോകാൻ തയ്യാറാവണം, നമ്മളെ കൊണ്ട് പറ്റും എന്നതിനുള്ള തെളിവാണ് രതീഷ്. അപ്പോൾ വന്നിട്ട് ഇതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് ഇതുപോലെ പുതിയ പുതിയ ചലഞ്ചിങ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു.

രതീഷിന്റെ കിളിമഞ്ചാരോ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. രതീഷിനോടൊപ്പം പങ്കെടുത്തത് സെവിൽ ജിഹാൻ. ടീം സഞ്ചാരി മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

ഉണക്കാനായി ഡ്രയറുകൾ ഒപ്പം ഫ്രീ അയൺ ബോക്സും.

ശുചിത്വ ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ഇന്ന് രാവിലെ 11 മണിക്ക് റേഡിയോ ഗ്രാമരംഗം. ഗ്രാമപൂർണിമ മുതിർന്ന പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ രവിവർമ്മ തമ്പുരാൻ പങ്കെടുക്കുന്നു. തുടർന്ന് ചുമട് താങ്ങി. ഇന്ന് രാവിലെ 11 മണിക്ക് റേഡിയോ ഗ്രാമരംഗം.

0: ജീവിക്കുന്ന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിൽ വൻകുടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വിരൽ വലിപ്പത്തിലുള്ള ഒരു ചെറിയ കുഴലാണ് അപ്പൻഡിക്സ്. എന്നാൽ ഈ ചെറിയ അവയവത്തിന് ഒരു വീക്കമോ അണുബാധയോ ഉണ്ടായാൽ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന അവസ്ഥയിലേക്ക് മാറാറുണ്ട്. ഇതിനെയാണ് അപ്പൻഡിസൈറ്റിസ് എന്നറിയപ്പെടുന്നത്. സാധാരണ വയറുവേദന എന്ന് കരുതി നാം അവഗണിക്കുന്ന പല ലക്ഷണങ്ങളും ഒരുപക്ഷെ അപ്പൻഡിക്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് അപ്പൻഡിസൈറ്റിസ്?
2: അപ്പൻഡിസൈറ്റിസ് എന്നാൽ അപ്പൻഡിക്സ് എന്നൊരു അവയവം നമ്മുടെ ശരീരത്തുണ്ട്. അത് ഒരു റൂഡിമെന്ററി, അതായത് ശോഷിച്ചു പോയ ഒരു കുടലിന്റെ ഭാഗമാണ്. അതായത് നമ്മുടെ വൻകുടലും ചെറുകുടലും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വിരൽ വണ്ണത്തിലുള്ള ഏതാണ്ട് 5 സെന്റിമീറ്റർ

0: നീളമുള്ള ഒരു കുടലിൻ്റെ ഭാഗമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഇതിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ വീക്കം, അതിനെയാണ് അപ്പൻഡിസൈറ്റിസ് നമ്മൾ പറയുന്നത്.
1: സർ, ഈ രോഗമുണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: പ്രത്യേകിച്ച് കാരണങ്ങൾ ആയിട്ട് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാരണമില്ലാതെ അപ്പൻഡിക്സ് പഴുക്കുന്നു. അപ്പോൾ അതിൽ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് അപ്പൻഡിക്സിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നു. അപ്പൻഡിക്സ് ഞാൻ പറഞ്ഞില്ല, വിരൽ വണ്ണത്തിലുള്ള ഒരു അവയവമാണ്. അപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മലമായിട്ട് ചെറുകുടലെത്തുമ്പോൾ നിന്ന് വൻകുടലെത്തുമ്പോഴാണ് നമുക്ക് മലം ആകുന്നത്. അപ്പോൾ ഈ മലം വൻകുടലിൽ വലിയ വ്യാസമുള്ളതാണ്. അപ്പോൾ വൻകുടലിൻ്റെ നിന്ന് ഈ അപ്പൻഡിക്സിലോട്ടും മലം പോകും. അപ്പം പക്ഷേ അപ്പൻഡിക്സിൻ്റെ വ്യാസം വളരെ വളരെ ചെറുതാണ്. അപ്പോൾ എന്തെങ്കിലും കട്ടിയുള്ള പദാർത്ഥങ്ങൾ, മലം ഭയങ്കര കട്ടി പിടിച്ച് പോയി അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തിയാൽ അപ്പൻഡിസൈറ്റിസ് വരാം. അപ്പോൾ അത് തടസ്സപ്പെടുത്തുകയും അപ്പോൾ അപ്പൻഡിക്സിൻ്റെ ഉൾഭാഗം പഴുക്കുകയും തന്മൂലം അപ്പൻഡിക്സ് വരികയും ചെയ്യും. രണ്ടാമത് കാണുന്ന ഒരു കാരണം കുട്ടികളിൽ വര, ചില റൗണ്ട് വംസ്, വലിയ നാടവരയല്ല റൗണ്ട് വംസ് എന്ന് പറഞ്ഞൊരു വരയുണ്ട്. ഈ വരകളെല്ലാം ചിലപ്പോൾ അപ്പൻഡിക്സിൽ കയറി ഇരുന്ന് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തും. അപ്പോഴും അപ്പൻഡിക്സ് കയറി പഴുക്കും. പിന്നെ ഇതൊന്നും കൂടാതെ പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ അപ്പൻഡിക്സിൻ്റെ ഉൾഭാഗം പഴുക്കും. അതാണ് കറ്റാറൽ അപ്പൻഡിസൈറ്റിസ്. ആദ്യം പറഞ്ഞ തടസ്സം കൊണ്ടുണ്ടാകുന്നതിനാണ് ഒബ്സ്ട്രക്റ്റീവ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. വളരെ പ്രായമായ വിരൽ വേറൊരു കാരണം കൊണ്ടും അപ്പൻഡിക്സ് പഴുക്കാം. ഈ തടസ്സം വരാം. തടസ്സം എന്ന് വെച്ചാൽ ഒരു ക്യാൻസർ, അപ്പൻഡിക്സിൻ്റെ ബേസ് തുടങ്ങുന്ന ഭാഗത്ത് വൻകുടലിൽ വരുന്ന ക്യാൻസറുകൾ പോലെ തന്നെ അപ്പൻഡിക്സിനകത്തും ക്യാൻസർ വരാം. അതായത് ഈ പ്രായം ഉള്ളവരിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തുകയും പിന്നെ അത് അപ്പൻഡിക്സ് വീർത്ത് വരികയും അതിനെ ചിലപ്പോൾ നമ്മൾ മ്യൂക്കോസീൽ എന്ന് പറയും, അതിൻ്റെ മൂക്കള പോലെ കെട്ടിക്കിടക്കുന്ന അപ്പൻഡിക്സ് വീർത്ത് തന്നെ അത്. പിന്നെ അപ്പൻഡിക്സ് ചിലപ്പം അതിൻ്റെ ബേസ് സ്ട്രക്ചർ, അതായത് നാരോയിങ് ഉണ്ട്, അതിന് വ്യാസം വളരെ കുറഞ്ഞു വരുന്ന ഒരു സാധനമാണ്, പ്രക്രിയയാണ്. അങ്ങനെ ഉണ്ടായാൽ അപ്പൻഡിക്സിന് തടസ്സം വരികയും അതിൻ്റെ ഡിസ്റ്റലൻറ്റ്, അതായത് അപ്പൻഡിക്സിൻ്റെ ബാക്കി ഭാഗം വീർത്ത് പഴുക്കുകയും ചെയ്യും.
1: സർ, ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റം ഇതിനൊരു കാരണമായി കണക്കാക്കാൻ കഴിയുമോ?
0: ഭക്ഷണ രീതിയിൽ ചെറിയൊരു കാരണമുണ്ട്. അതായത് നമുക്ക് പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൻഡിക്സിന് തടസ്സം ഉണ്ടാക്കുന്ന എന്ത് കാര്യങ്ങളും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഈ നാര് കൂടിയ ഭക്ഷണങ്ങൾ, അത് വന്നു കഴിഞ്ഞാൽ വേസ്റ്റേജ് കൂടുതലാണ്. അപ്പോൾ ഇതിന് ഇത് നല്ല ഫാസ്റ്റ് ട്രാൻസിറ്റ് നടക്കും. അങ്ങനെ വരുമ്പോൾ അപ്പൻഡിസൈറ്റിസ് കുറയും. നമ്മൾ അല്ലാതെ ഭക്ഷണങ്ങൾ, നമ്മൾ മാംസാഹാരവും ഒരുപാട് റിഫൈൻ ചെയ്ത ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ കുടലിൻ്റെ ട്രാൻസിറ്റ് ടൈം, അതിൽ കുടലിലൂടെ ഭക്ഷണം നീങ്ങുന്ന സ്പീഡ് കുറയുകയും കെട്ടിക്കിടക്കുകയും അപ്പോൾ അപ്പൻഡിസൈറ്റിസ് വരാൻ സാധ്യത കൂടുകയും അതൊരു ഒരു ഫാക്ടറാണ്. അപ്പം നമുക്ക് പൊതുവെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിൽ, നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നവരിൽ പൊതുവെ അപ്പൻഡിസൈറ്റിസ് കുറഞ്ഞു കാണാം.
1: സർ, മറ്റൊരു സംശയമുള്ളത്, ഈ സാധാരണ വയറുവേദനയും അപ്പൻഡിസൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് ഈ രോഗം തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇതെല്ലാം ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ വയറിനകത്ത് നമുക്ക് ഒരുപാട് അവയവങ്ങളുണ്ട്. എന്ത് അവയവത്തിൽ നിന്നും വേദന വരാം? കുടല്, കരള്, പിന്നെ സ്പ്ലീന്, ലിംഫ് നോഡ്സ്, പിന്നെ ആർട്ടറി, വെയിൻസ്, ഓറി, യൂട്രസ്, എവിടുന്ന് വേണമെങ്കിലും വേദന വരാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് രോഗിയെ പരിശോധിച്ച ഡോക്ടർക്ക് തന്നെ പല അതിൻ്റെ പല ലക്ഷണങ്ങളും പല പല ഇതും കൊണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് അപ്പൻഡിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അപ്പൻഡിക്സ് പൊതുവേ അപ്പൻഡിക്സ് വേറെ മിമിക്ക് ചെയ്യുക, അതായത് വേറെ ചില രോഗങ്ങളുമായിട്ട് സാമ്യം പുലർത്തുന്നത് രണ്ട് മൂന്ന് രോഗങ്ങളുമായിട്ടാണ്. ഒന്ന് നമ്മുടെ സാധാരണ ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി, അതായത് നമ്മുടെ ഗ്യാസിൻ്റെ അസുഖം, എരിച്ചിൽ, വയറെരിച്ചിൽ. ഇതിന് രണ്ടിനും വയറുവേദന തുടങ്ങുന്നത് വയറിൻ്റെ പൊക്കിളിൻ്റെ മുകളിലായിട്ടാണ് സാധാരണ തുടങ്ങുന്നത്. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൻഡിക്സിൻ്റെ ഇത് ഇവല്യൂഷൻ എന്ന് പറയുന്നത് മിഡ്ഗട്ടിൽ നിന്നാണ്. അപ്പം അതിൻ്റെ വേദന വരുന്നത് മുകളിൽ നിന്ന് തന്നെ, അതായത് സ്റ്റൊമക്കിൻ്റെ അതേ ഏരിയയിൽ, ഏതാണ്ട് ഏരിയയിൽ നിന്ന് തന്നെയാണ് വേദന തുടങ്ങുന്നത്. അതാണ് പൊക്കിളിൻ്റെ മേളിൽ വരുന്നത്. അപ്പം ഇത് രണ്ടും കണ്ട ഏതാണ്ട് ഒരുപോലെ ഇരിക്കും തുടക്കത്തിൽ. പക്ഷേ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം അപ്പൻഡിക്സ് കൂടുതൽ കൂടുതൽ പഴുത്ത് പഴുപ്പൊക്കെ വ്യാപിക്കുമ്പോൾ ആ വേദന പതുക്കെ താഴോട്ടിറങ്ങി വലത് ഭാഗത്ത് താഴത്തെ ഏരിയയിലാണ് കൂടുതൽ പിന്നെ കണ്ടുവരുന്നത്. അപ്പം അവിടെ തൊടുമ്പോഴത്തേക്ക് നല്ല വേദന കാണും. പിന്നെ ഇത് വേറെ ചിലതായിട്ടും തെറ്റിദ്ധരിക്കാം. അതായത് ഓവറിയിലുള്ള വേദന, എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും, അതായത് ട്യൂബിൽ വരുന്ന പ്രഗ്നൻസി, ഇതിനൊക്കെ ഇതേ വേദന വരും. ഓവറി സിസ്റ്റ്, അതും ഇതേ വേദന ഉണ്ടാക്കും. പിന്നെ മൂത്രത്തിൽ കല്ലുകൾ, അതും ഈ വേദന ഉണ്ടാക്കാം. മൂത്രത്തിൽ ഇൻഫെക്ഷൻ, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഗ്യാസിൻ്റെ അസുഖം മുതൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരെയും അപ്പൻഡിക്സിൻ്റെ ഏതാണ്ട് അത് ഒരുപോലെ വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. ഇത് കണ്ടുപിടിക്കാൻ പിന്നെ ഒരു ഡോക്ടർക്ക്, സർജന് വളരെ എളുപ്പത്തിൽ ഇത് മിക്കവാറും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സാമിനേഷൻ വൈസും അതിനുശേഷം വീണ്ടും ചില ടെസ്റ്റുകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്. നമ്മളിങ്ങനെ വേദന സംശയിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഇതേ ടൈപ്പ് വേദന വരുന്നോ, അങ്ങനെയൊക്കെ ഹിസ്റ്ററി വൈസും ഇതുവഴി നമുക്ക് ഏതാണ്

0: അപ്പൻഡിക്സ് അറിയാം. പിന്നെ അതിനെ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഉറപ്പിക്കാനായിട്ട് ഇമേജിങ് അതായത് അൾട്രാസൗണ്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ബ്ലഡ് കൗണ്ട് നോക്കുന്നു. കൗണ്ട് കൂടുതലായിരിക്കും അപ്പൻഡിസൈറ്റിസിന്. ഈ സ്കാൻ ചെയ്താൽ മിക്ക ഇടത്തും അപ്പൻഡിക്സ് പഴുത്തിരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ അപ്പൻഡിക്സ് ചെറിയ അവയവമായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഈ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സി ടി എടുത്താൽ പോലും ചിലപ്പോൾ കണ്ടുപിടിക്കത്തില്ല. പ്രധാനമായിട്ട് അതിൻ്റെ പനി, വയറുവേദന, ഹൈ ബ്ലഡ് കൗണ്ട്, സ്ഥിരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഹിസ്റ്ററി, ഇതൊക്കെ വെച്ചാണ് അപ്പൻഡിസൈറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്കാനൊക്കെ ചെയ്ത് വേറെ അവയവങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുകയും എന്നാൽ വലത് ഭാഗത്ത് താഴെയായിട്ട് വേദന പെർസിസ്റ്റ് ചെയ്യുകയും ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അപ്പൻഡിസൈറ്റിസ് ആയി ഡയഗ്നോസ് ചെയ്ത് അതായത് അതിൻ്റെ ചികിത്സ കൊടുക്കുകയോ ഈവൻ സർജറി ചെയ്യുകയോ പോസിറ്റീവ് ചെയ്യാറുണ്ട്.
1: സർ, ഈ രോഗത്തിന് പ്രത്യേകിച്ച് പ്രായപരിധി ഉണ്ടോ?
0: കുറച്ച് പ്രായപരിധി ഉണ്ട്. അതായത് 2 വയസ്സ് വരെ അപ്പൻഡിസൈറ്റിസ് വളരെ വളരെ റയറാണ്, അങ്ങനെ കണ്ടിട്ടേ അറിയില്ല. 2 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്, അതായത് കുഞ്ഞുങ്ങളിലും 20 വയസ്സിന് താഴെയുമാണ് വളരെ ഏറ്റവും കോമൺ ആയിട്ടത് കാണുന്നത്. പ്രായം കൂടുന്തോറും അപ്പൻഡിസൈറ്റിസിന് വളരെ വളരെ കുറയും. അതായത് അപ്പൻഡിക്സ് പതുക്കെ ശോഷിച്ചു പോകുന്നതുകൊണ്ടായിരിക്കാം ഒരു കാരണം. പിന്നെ 2, പ്രായമുള്ളവരിൽ അപ്പൻഡിസൈറ്റിസ് വന്നാൽ നമ്മളെപ്പോഴും ക്യാൻസർ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറെ ചില അസുഖങ്ങൾ വരും, മ്യൂക്കോസിയിൽ അങ്ങനെ. പക്ഷെ പ്രായമായ അപ്പൻഡിസൈറ്റിസ് വരാം, വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപകടമാണ്. കാരണം വളരെ ചെറുപ്പത്തിലും വളരെ ഓൾഡർ ഏജിലും അപ്പൻഡിക്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വയറ് മുഴുവൻ പഴുപ്പ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ജനറലൈസ് പെരിറ്റോണൈറ്റിസിലോട്ട് പോകാം. ഇതിനിടയിലുള്ള ആൾക്കാർക്ക് അപ്പൻഡിസൈറ്റിസ് വന്നാൽ, അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ കുടലും ഫാറ്റും എല്ലാം കൂടെ വന്ന് അതിനെ സീല് ചെയ്യുകയും ആ പഴുപ്പൊക്കെ ആ ഒരു ഭാഗത്തേക്ക് മാത്രം റെസ്ട്രെയിൻ ചെയ്യുകയും ബാക്കിയുള്ളത് വ്യാപിക്കാതിരിക്കാൻ ബോഡി ഡിഫൻസ് ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ ഏജിൽ വരുന്ന അപ്പൻഡിസൈറ്റിസ് പൊതുവെ അപകടം വരില്ലാത്തത്. എന്നാൽ വളരെ ചെറുപ്പത്തിൽ, വളരെ ചെറിയ ഏജിലും ഓൾഡർ ഏജിലും പെർഫറേഷനും ജനറലൈസ്ഡ് പെരിറ്റോണൈറ്റിസ്, അതായത് പഴുപ്പ് കൂടുതൽ വ്യാപിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രീം ഏജസിൽ അപ്പൻഡിസൈറ്റിസ് കൂടുതൽ ഗുരുതരമായി വരാം.
1: സർ, അതുപോലെ തന്നെ ഈ രോഗത്തിന്റെ പരിശോധനാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇമ്മീഡിയറ്റ് കൺഫേം ചെയ്യുന്നത് ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. ബ്ലഡ് ടെസ്റ്റിൽ കൗണ്ട് കൂടുന്നു. പിന്നെ മൂത്രത്തിൽ, ഞാൻ പറഞ്ഞില്ല, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഇതിനെ മിമിക്കാം. മൂത്രം ടെസ്റ്റ് ചെയ്യുന്നു, മൂത്രത്തിൽ അണുബാധ ഉണ്ടെങ്കിൽ അതിന് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി, ഗർഭമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. മെൻസ്ട്രൽസ് പീരീഡ്, ലാസ്റ്റ് മെൻസസ് ഒക്കെ ചോദിച്ച് അത് അറിയാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഈ വൃഷണത്തിന് വേദന വന്നാൽ, ഇപ്പോൾ ഈ ടെസ്റ്റിസ് പെയിൻ ആണുങ്ങൾ പുരുഷന്മാരിൽ കാണുന്ന എപ്പിഡെമോർക്കൈറ്റിസ്, അതും അപ്പൻഡിസൈറ്റിസ് പോലെ വലത് സൈഡിലായിട്ടായിരിക്കും വേദന തുടങ്ങുന്നത്. വൃഷണം നോക്കിയാലേ ചില വൃഷണത്തിലെ പെയിൻ കുറച്ച് ദിവസം കഴിഞ്ഞേ തുടങ്ങത്തുള്ളൂ. അപ്പം പിന്നെ ഈ വളരെ കൊച്ചുകുട്ടികളിൽ കാണുന്ന വേറൊരു സംഭവമാണ് വയറിനകത്ത് വരുന്ന കഴലുകൾ പഴുത്തുള്ള മെസ്സൻഡറിക് അഡിനൈറ്റിസ്. ഇതെല്ലാം അപ്പൻഡിസൈറ്റിസിനെ മിമിക്ക് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു പരിധി വരെ അൾട്രാസൗണ്ട് എക്സാമിനേഷനിൽ കാണാൻ സാധിക്കും. അതിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് സി ടി സ്കാനിലോട്ട് പോകും, ചിലപ്പം കോൺട്രാസ്റ്റ് സി ടിയിലോട്ട് പോകും. ഇത്രയും പരിശോധനകളുണ്ട്. ഏതാണ്ട് എല്ലാ അപ്പൻഡിസൈറ്റിസും കണ്ടുപിടിക്കാൻ സാധിക്കും, പക്ഷേ ഇതിൽ പോലും കണ്ടുപിടിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ളതിനെ നമ്മൾ ക്ലിനിക്കൽ സസ്പീഷൻ, അതായത് നമ്മൾ ബാക്കി എല്ലാ ഇതും അപ്പൻഡിസൈറ്റിസ് ആണ് ആയിട്ട് ഇതാണെങ്കിൽ നമ്മൾ മരുന്ന്, നമുക്ക് ഇപ്പം അത് മരുന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ സർജറിയിലോട്ട് പോകാം.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ രോഗത്തിന് ശസ്ത്രക്രിയ മാത്രമാണോ ഒരു ചികിത്സ എന്ന രീതിയിൽ പരിഹാര മാർഗം?
0: അപ്പൻഡിസൈറ്റിസ് ഞാൻ പറഞ്ഞതുപോലെ പല രീതിയിൽ വരാം. വളരെ മൈൽഡ് രീതി, വളരെ ചെറിയ രീതി മുതൽ വളരെ അപകടം പിടിച്ച രീതി വരെ അപ്പൻഡിസൈറ്റിസ് വരാം. അപ്പം ഭൂരിപക്ഷം ആളുകൾക്കും വളരെ മൈൽഡായിട്ടേ വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ മൈൽഡ്, വളരെ ചെറിയ രീതി വരുന്ന അപ്പൻഡിസൈറ്റിസ് പേഷ്യന്റ് രോഗിക്ക് വലിയ വേദന കാണത്തില്ല, പനിയൊന്നും വലുതായിട്ട് കാണത്തില്ല, പക്ഷേ പിന്നെ കൗണ്ട് വലുതായിട്ട് കൂടത്തില്ല. പക്ഷെ എന്നാലും വേദന, ചെറിയ രീതി വേദന, നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു, അപ്പൻഡിസൈറ്റിസ് ആയിട്ട് തെളിയുന്നു. അങ്ങനെയുള്ള രോഗികളെ നമുക്ക് സെലക്ട് ചെയ്ത് വേണ്ടി വന്നാൽ നമ്മൾ മരുന്ന് ആൻറ്റിബയോട്ടിക്സ് മാത്രം കൊടുത്ത് മാനേജ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന രോഗികൾ 50% പേർക്ക് പിന്നീട് ഒരിക്കലും വരത്തില്ല. ബാക്കി പക്ഷേ ബാക്കി 50% പേർക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും വരുന്നവർക്ക് നമ്മൾ എന്തായാലും ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ഒരു അസമയത്ത് കയറി ഇങ്ങനെ വന്നാൽ, നമുക്ക് ഒരു പരീക്ഷയുടെ സമയത്തോ അല്ലെങ്കിൽ വേറെ വിദേശ യാത്ര സമയത്തോ അല്ലെങ്കിൽ വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ വരാം. അപ്പോൾ നമ്മൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നവര്, സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവര്, ഈ സ്ഥലത്തില്ലാത്തവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപ്പൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ സർജറി ചെയ്ത് നീക്കുന്നതാണ് എപ്പോഴും ആഭികാമ്യം. ഇല്ലെങ്കിൽ അവർക്ക് അസമയത്ത് വന്നാൽ ചിലപ്പോൾ ചികിത്സ കിട്ടാത്ത സ്ഥലത്തായിരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ 2, നമ്മൾ പ്രായം കൂടിയ ആൾക്കാർക്കും അപ്പൻഡിസൈറ്റിസ് കണ്ടുപിടിച്ചാൽ എന്തായാലും സർജറി ചെയ്യണം, കാരണം അതിൽ ക്യാൻസർ പോലും വരാൻ സാധ്യതയുണ്ട്. അതെടുത്ത് ബയോപ്സിക്ക് വയ്ക്കാറുണ്ട്. പിന്നെ തീരെ കൊച്ചുകുട്ടികൾക്കും ഇച്ചിരി അപകടം പിടിച്ചാണ്, അപ്പോൾ അതും വന്നു കഴിഞ്ഞാൽ സർജറിയാണ് ആഭികാമ്യം. ഇതിനിടയിലുള്ള പ്രായത്തിലുള്ള പലർക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് നീട്ടി നീട്ടി പോകാം. ഇപ്പം നമുക്ക് പൊതുവെ നമ്മൾ സർജറി കീഹോൾ സർജറി ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതലും പഴുത്തിരി

0: പഴുക്കാത്ത സന്ദർഭത്തിൽ, അതായത് അപ്പൻഡിക്സ് പഴുക്കാത്ത സാഹചര്യത്തിൽ അത് എടുത്തു മാറ്റുന്നതാണ് എളുപ്പം. അതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു അപ്പൻഡിസൈറ്റിസ് പെയിൻ ആയിട്ട് വന്നാൽ ആൻറ്റിബയോട്ടിക്സ് കുടിച്ച് കുറച്ചിട്ട് 2 മാസം വെയിറ്റ് ചെയ്ത് അതിനുശേഷം ശസ്ത്രക്രിയയാണ് എളുപ്പം. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് എളുപ്പം. പക്ഷേ ചില സാഹചര്യത്തിൽ അങ്ങനെ അത്രയും നിൽക്കാൻ നമുക്ക് പറ്റില്ല. പഴുപ്പ് വ്യാപിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ നല്ല ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ അപ്പൻഡിസൈറ്റിസും ഇമ്മീഡിയറ്റ്ലി ഓപ്പറേഷൻ ചെയ്യേണ്ട സാധ്യത ഇല്ല. വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ 10% താഴെ കേസസ് മാത്രമേ ഇമ്മീഡിയറ്റ് സർജറി വേണ്ടി വരുന്നുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് കുറച്ചിട്ട് രോഗിക്കും ഡോക്ടർക്കും ഒക്കെ സൗകര്യമായ സമയം നോക്കി ചെയ്യാം. അതാണ് എപ്പോഴും അഭികാമ്യം. പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും താമസം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് നടക്കത്തില്ല, ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും.
1: സർ, അപ്പൻഡിസൈറ്റിസ് വരാതിരിക്കുവാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് നാം സ്വീകരിക്കേണ്ടത്?
0: അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ ഒന്നും കാരണമില്ല. നമ്മൾ ഹെൽത്തി ഡയറ്റ് നല്ലതാണ്. ഫൈബർ കണ്ടെയ്നിങ് ഡയറ്റ്, പിന്നെ വേറെ ഇളക്കുക, വേറെ ശല്യം കുറയ്ക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലൊക്കെ കുറവാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനും വലിയൊരു സയന്റിഫിക് എവിഡൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാരണമില്ലാതെ ചിലർക്ക് പഴുക്കും വന്ന്. പക്ഷേ ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഡോക്ടറുടെ നിരീക്ഷണത്തിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എപ്പോഴാണ് അതിന് സർജറി ചെയ്യേണ്ടത് എന്ന് ഡോക്ടറായിരിക്കും കൂടുതൽ തീരുമാനിക്കും. സർജനോ ഡോക്ടർക്കോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറോ സർജനും കൂടുതൽ അറിയാൻ സാധിക്കും. രോഗി സ്വയം തീരുമാനിക്കുന്നതിനേക്കാളും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർക്കോ സർജനോ പറയാം ഏതൊക്കെയാണ് നേരത്തെ ചെയ്യേണ്ടത്, ഏതിനെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങനെയുള്ളത്. അതാണ് കൂടുതൽ കാരണം. ചിലർക്ക് ഇത് വെയിറ്റ് ചെയ്ത് വലിയ അപകടത്തിൽ പെടാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പലരും ഡിലേ ചെയ്ത് മരണനിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. ചിലർക്ക് ശ്രദ്ധിക്കാതെ പോയി അപ്പൻഡിക്സ് ചിലർക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ടും വരാറുണ്ട്. വളരെ നിസ്സാരമുള്ള കേസ് ചിലപ്പം വളരെ സീരിയസ് ആയിട്ട് പോകാറുമുണ്ട്.
1: അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്നത്തെ രാഗാമൃതത്തിൽ തിരുവല്ല രാജീവൻ നരേന്ദ്രൻ പാടുന്ന കൃതികൾ കേൾക്കാം. മാവേലിക്കര പി എൻ സതീഷ് ചന്ദ്രൻ വയലിൻ, ശാന്തിപുരം സി എസ് ഷിജോ മൃദംഗം. ആദ്യം കല്യാണി രാഗത്തിൽ ഈശ പാഹിമാം എന്നു തുടങ്ങുന്ന ത്യാഗരാജകൃതി ആദ്യതാളം.

ഇതുവരെ കേട്ടത് തിരുവല്ല രാജീവൻ നരേന്ദ്രൻ പാടിയ കൃതികൾ. മാവേലിക്കര പി എൻ സതീശ് ചന്ദ്രൻ വയലിൻ, ശാന്തിപുരം സി എസ് ഷിജോ മൃദംഗം. ഇനി കെ ആനന്ദവർമ്മ വയലിനിൽ വായിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കേൾക്കാം. ശ്രീ കാന്തിമതിം എന്ന് തുടങ്ങുന്നു രാഗം ഹേമവതി ആദിതാളം.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഉപഭോക്താവേ, നിങ്ങൾക്ക് ലഭിച്ച സേവനത്തിൽ തൃപ്തരാണോ? വില കൂടുതൽ വാങ്ങിയോ? ആശങ്ക വേണ്ട. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായം ഉറപ്പാണ്.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ഇന്നാദ്യം ഗ്രാമപൂർണിമ. മുതിർന്ന പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ രവിവർമ്മ തമ്പുരാനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
2: ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽപ്പെട്ട വെൺമണി എന്ന ഭംഗിയുള്ള ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. 1966 ഡിസംബറിലായിരുന്നു എൻ്റെ ജനനം. കൃത്യമായി പറഞ്ഞാൽ 60 വർഷം മുമ്പ്. ഗ്രാമങ്ങളെല്ലാം നഗരങ്ങളാവുകയും ലോകമാകെ ഒരു കൊച്ചു ഗ്രാമമായി കൈവെള്ളയിലെ മൊബൈലിൽ ഒതുങ്ങുകയും ചെയ്യുന്ന ഈ കാലത്തിരുന്നുകൊണ്ട് 60 വർഷം മുമ്പുള്ള എൻ്റെ ജന്മഗ്രാമത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിസ്മയം തോന്നുന്നുണ്ട്. എത്ര ചെറുതും സജീവവും സ്നേഹനിർഭരവുമായിരുന്നു എൻ്റെ വെൺമണി. ഗ്രാമത്തിലെ ഓർമ്മകൾ തുടങ്ങുന്നത് കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോയ കാലം മുതലാണ്. പക്ഷെ അതിനു മുമ്പേ തന്നെ എൻ്റെ സ്വഭാവവും പെരുമാറ്റവും വ്യക്തിത്വവും ഒക്കെ ഏതാണ്ടൊരു വിധം രൂപപ്പെട്ടിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ ഇന്ന് കാണുന്ന ഞാൻ എന്ന വ്യക്തിയുടെ വ്യക്തിത്വ സൗധത്തിന് അസ്ഥിവാരമെടുത്തതും അടിത്തറ പണിതതും ഓർമ്മയുറയ്ക്കും മുമ്പുള്ള ശൈശവകാലത്തായിരിക്കണം. ആ നിർമ്മാണ പ്രക്രിയ നിർവഹിച്ചതിൽ അച്ഛനമ്മമാർക്കും കുടുംബത്തിനും ഉള്ള പങ്ക് എത്രമാത്രം പ്രധാനമാണോ, അത്ര തന്നെ പ്രധാനമാണ് കുടുംബം നിലനിന്ന ഗ്രാമത്തിൻ്റെയും അവിടുത്തെ മറ്റു മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും ഒക്കെ ഇടപെടലുകളും വാത്സല്യ പരിചരണങ്ങളും. അച്ഛൻകോവിലാറിൻ്റെ തീരത്താണ് വെൺമണി. 3 പ്രധാനപ്പെട്ട പട്ടണങ്ങൾ വെൺമണിയുടെ 3 ഭാഗത്തായി ഉണ്ട്. തെക്ക് കിഴക്ക് ഭാഗത്ത് പന്തളം, പടിഞ്ഞാറ് മാവേലിക്കര, വടക്ക് ചെങ്ങന്നൂർ. പന്തളത്തിന് 10 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം. ചെങ്ങന്നൂരിനും മാവേലിക്കരയ്ക്കും കുറച്ചുകൂടി ദൂരം ഉണ്ടാകും. ഈ 3 പട്ടണങ്ങളിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഗതാഗത സൗകര്യം കൂടുതലുള്ള വേറെ ടാർ റോഡുകൾ ഉണ്ടായിരുന്നതിനാലും

0: ഞങ്ങളുടെ നാട് അച്ചൻകോവിലാറിന്റെ കരയിൽ ഒറ്റപ്പെട്ട് കിടന്ന ഗ്രാമമായതിനാലും ബസ് ഉൾപ്പെടെയുള്ള യാത്രാ സൗകര്യം വളരെ കുറഞ്ഞ ഒരു നിഷ്കളങ്ക നാട്ടിൻപുറമായിരുന്നു വെൺമണി. ബസ് സർവീസ് ഉണ്ടെങ്കിലും ദിവസത്തിൽ രണ്ടോ മൂന്നോ ട്രിപ്പ് മാത്രം. പന്തളത്തിനും മാവേലിക്കരയ്ക്കുമൊക്കെ പോകാൻ നാട്ടിലൂടെയുള്ള റോഡിനേക്കാൾ ഞങ്ങൾ ആശ്രയിച്ചിരുന്നത് അച്ചൻകോവിലാറിന്റെ മറുകരയിലുള്ള ഹരിപ്പാട് പത്തനംതിട്ട റോഡിനെയാണ്. ആറ്റിൽ വെള്ളമുള്ളപ്പോൾ കടത്തുവെള്ളത്തിലാണ് അക്കരെ എത്തുക. 5 പൈസയും 10 പൈസയും ഒക്കെ ആയിരുന്നു കടത്തുവെള്ളത്തിൻ്റെ കൂലി. പഞ്ചായത്ത് കടത്തുള്ള കടവിൽ വള്ളത്തിന് പൈസ കൊടുക്കേണ്ടതുമില്ലായിരുന്നു. വരൾച്ചക്കാലത്ത് ആറ്റിൽ വെള്ളം കുറവുള്ളപ്പോൾ കടത്തുവെള്ളം കാണില്ല. അപ്പോൾ ഞങ്ങൾ മണൽപ്പുറത്തു കൂടി പൊത്ത നനയാൻ പാകത്തിലുള്ള വെള്ളത്തിൽ കൂടി ഒക്കെ നടന്ന് ആറ് കടക്കും. ആറ്റുവക്കത്തുള്ള ഗതാഗത സൗകര്യം കുറവുള്ള ഒരു ഗ്രാമത്തിൽ ജനജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ ആലോചിച്ചു നോക്കുക പ്രയാസമാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ജീവിച്ചവരാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന, വികസനം വന്നിട്ടില്ലാത്ത ഏതു നാട്ടിൻപുറത്തും ജനങ്ങൾ എപ്പോഴും വിശദീകരിക്കാനാവാത്ത ഒരുതരം അരക്ഷിതത്വത്തിലായിരിക്കും. ഈ അരക്ഷിതത്വം അവരെ തമ്മിൽ ചേർത്ത് നിർത്തുകയും കോർത്തുകെട്ടുകയും ചെയ്യും. ഈ ചേർത്തുനിൽപ്പ് എൻ്റെ ബാല്യകാലത്ത് യഥേഷ്ടം ആസ്വദിക്കാനും അനുഭവിച്ച് സന്തോഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള നാട്ടുകാരുമായി എന്തിനും ഏതിനും ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു വിശേഷ ഗുണമുണ്ട്, ആരെയും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള സഹിഷ്ണുത. ജീവിതത്തിലുടനീളം വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറിയ സഹിഷ്ണുതയും ക്ഷമയും എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഗ്രാമവും അവിടുത്തെ ശൈശവ കൗമാര യൗവനങ്ങളുമാണ്. എഴുത്തിൻ്റെ അക്ഷരബീജങ്ങൾ എന്നായിരിക്കാം എന്നിലേക്ക് വന്നു വീണത് അറിയില്ല. പാരമ്പര്യത്തിൽ ഉൾപ്പെട്ട് കിടക്കുന്നതാണോ അത്? ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ആ ബീജം കവിതയും കഥയും നോവലും നാടകവും ജീവചരിത്രവും പഠനവും പത്രവാർത്തയും ഒക്കെ എഴുതുന്ന തരത്തിലേക്ക് വളർന്നു വലുതാവണമെങ്കിൽ അതിനനുകൂലമായ മണ്ണും മഴയും കാറ്റും വെളിച്ചവും ഒക്കെ ആവശ്യമാണ്. ആ അന്തരീക്ഷവും മണ്ണടരും ഒരുക്കി എൻ്റെ സർഗവാസനകൾക്ക് വേരുപടർത്താൻ പ്രചോദനം തന്നത് എൻ്റെ നാട്ടിൻപുറമാണെന്നതിൽ ഒരു സംശയവും ഇല്ല. ഞാൻ ആദ്യാക്ഷരം പഠിച്ച നിലത്തെഴുത്തുകളരി കന്യേൽ എന്ന ക്രിസ്തീയ ഭവനമായിരുന്നു. പിന്നിലേക്ക് വിശറി പോലെ ഞൊറിവുള്ള വാലിട്ട് പ്രത്യേക രീതിയിൽ വെള്ളമുണ്ടെടുത്ത ചട്ടയിട്ടൊരു അമ്മച്ചിയായിരുന്നു ആശാട്ടി. എന്നെ കൂടാതെ വേറെയും കുട്ടികൾ അവിടെ അക്ഷരം പഠിക്കാനെത്തി. വീട്ടിൽ നിന്ന് 2 മിനിറ്റ് നടന്നാൽ എത്തുന്ന രീതിയിൽ അടുത്തായിരുന്നു കന്യേൽ വീട്. ആശാട്ടിക്ക് എന്നോട് പ്രത്യേകമായൊരു വാത്സല്യം ഉണ്ടായിരുന്നു. ആ വാത്സല്യം കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാനുള്ള പ്രേരണയായി. ആശാട്ടി നാരായം കൊണ്ട് പനയോലയിൽ അക്ഷരം എഴുതി തരുമായിരുന്നു. കുട്ടികളായ ഞങ്ങളെ കൈപിടിച്ച് മണലിൽ എഴുതിച്ചാണ് ഓരോ അക്ഷരവും പഠിപ്പിച്ചത്. ആശാട്ടിയുടെ വീട്ടിലെ കുട്ടികളും കൂടെ പഠിക്കാൻ വരുന്ന കുട്ടികളും ഒന്നിച്ച് ഇടവേളകളിൽ ഓടിപ്പിടുത്തവും സാറ്റും ഒക്കെ കളിക്കുമായിരുന്നു. കിങ്ങുകളി എന്ന ഒരു കളിയും അക്കാലത്തുണ്ടായിരുന്നു. വട്ടുകളി, തക്കുകളി എന്നിവയായിരുന്നു മറ്റ് കളികൾ. ക്രിക്കറ്റ് അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലെത്തിയിരുന്നില്ല. മറ്റു കുട്ടികളുമായി മാത്രമല്ല മറ്റു മനുഷ്യരുമായും ഇടപെടാനുള്ള ആദ്യകാല പരിശീലനക്കളരി കൂടിയായിരുന്നു ഈ ആശാട്ടി പള്ളിക്കൂടം. അവരുടെ ഓലമേഞ്ഞ കൊച്ചു വീടിൻ്റെ വരാന്തയിൽ ഞങ്ങൾ കുട്ടികൾ ജീവിതത്തിൻ്റെയും അറിവിൻ്റെയും ബാലപാഠങ്ങൾ പഠിച്ചു. മറ്റാരോടും വഴക്കിടരുത്, ആരെക്കൊണ്ടും ചീത്തക്കുട്ടിയാണെന്ന് പറയിക്കരുത്, മുതിർന്നവരെ ബഹുമാനിക്കണം, ആശാട്ടിയെ ദൈവത്തെ പോലെ കരുതണം എന്നൊക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് വീട്ടിൽ നിന്ന് വിട്ടിരുന്നത് എൻ്റെ അമ്മയാണ്. ഏത് നേരവും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നത് അമ്മയുടെ ഒരു ശീലമായിരുന്നു. നല്ല സ്വഭാവമുള്ള, ദൈവവിചാരമുള്ള കുട്ടിയായി വളരുക, പഠിച്ച് ജോലി സമ്പാദിച്ച് വലിയ ആളാകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ അമ്മയാണ് എന്നിൽ വളർത്തിയെടുത്തത്. അച്ഛനെപ്പോഴും ഗൗരവക്കാരനായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. ഇടയ്ക്ക് ശകാരിക്കുകയും പലപ്പോഴും അടിക്കുകയോ പിച്ചുകയോ ഒക്കെ ചെയ്യുകയും ചെയ്തത് അച്ഛനായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനെ ഭയമായിരുന്നു. അച്ഛൻ്റെ മുന്നിൽ ചെല്ലാതിരിക്കുക എന്നതായിരുന്നു പ്രവർത്തന രീതി. അച്ഛൻ ഭയപ്പെടേണ്ട വ്യക്തിയായിരുന്നതിനാൽ അമ്മയും ഞങ്ങൾ മക്കൾ 4 പേരും തമ്മിൽ ഒരു ഐക്യം എപ്പോഴും ഉണ്ടായിരുന്നു. വീട്ടിൽ പശുവിനെ വളർത്തിയിരുന്നു. ചില സമയത്ത് ആടും കോഴിയും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയും ഞങ്ങൾ മക്കളുമായിരുന്നു ഈ കാര്യങ്ങളിൽ കൂടുതലായി ഏർപ്പെട്ടിരുന്നത്. പശുവിനെ പോച്ചപറിക്കുക, അതിനെ തീറ്റുക, കുളിപ്പിക്കുക, കറക്കുക, തൊഴുത്തിലെ ചാണകമാരി കഴുകി വൃത്തിയാക്കുക തുടങ്ങിയ ജോലികൾ ഞങ്ങളെല്ലാവരും ചെയ്തിരുന്നു. പറമ്പിലെ കാർഷിക ജോലികളിലായിരുന്നു അച്ഛന് കൂടുതലായി മുഴുകിയിരുന്നത്. പന്തളം മന്നം ഷുഗർ മില്ലിലെ കെയിൻ ഇൻസ്പെക്ടർ എന്ന നിലയിൽ അച്ഛൻ സൈക്കിളിൽ ഒരു വലിയ പ്രദേശം മുഴുവൻ സഞ്ചരിക്കുകയും നാട്ടുകാരെ കൊണ്ട് കരിമ്പ് കൃഷി ചെയ്യിക്കുകയും ചെയ്തു വന്നു. ജോലിക്ക് പോകേണ്ടാത്ത സമയങ്ങളിൽ അതായത് വീട്ടിലുള്ളപ്പോൾ എപ്പോഴും ഒറ്റത്തോർത്തോ കൈലിയോ ഉടുത്ത് അച്ഛൻ പറമ്പിൽ കിളയ്ക്കുകയും മറ്റ് കൃഷിപ്പണികൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. 8-ലോ 9-ലോ പഠിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ 3-4 ഏത്തവാഴ വിത്തെടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് നട്ടുവളർത്തി കുലയുണ്ടാക്കി വിറ്റോണം, ആ കാശ് നിനക്ക് നിന്റെ ആവശ്യത്തിനെടുക്കാം. അധ്വാനിച്ച് ജീവിക്കണം എന്നതിൻ്റെ ബാലപാഠമായിരുന്നു അത്. അമ്മ സഹായത്തിനെന്ന മട്ടിലും അച്ഛൻ സ്വയം ചെയ്യണം എന്ന മട്ടിലും പറഞ്ഞത് ഒരേ കാര്യം തന്നെ. നെറ്റിയിലെ വിയർപ്പുവെള്ളം കൊണ്ട് നീ നിന്റെ അപ്പം ഭുജിക്കുക എന്ന ബൈബിളിലും, കർമ്മണ്യേ വാധികാരസ്ഥെ മാ ഫലേഷു കഥാചന എന്ന ഭഗവത്ഗീതയിലും പിന്നീട് വായിച്ച വലിയ വാക്യങ്ങളുടെ പ്രയോഗങ്ങൾ തീരെ ചെറുപ്പത്തിലെ തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നടപ്പാക്കുകയും പിൻതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു വന്നതായി ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നു.
1: ഇനി ചുമട് താങ്ങി. ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അഭിചേച്ചി,
1: ആ
0: ചേച്ചിക്ക് ഓഫീസ് മുറി പണിക്കര് സാറിന്റെ മുറിയുടെ അപ്പുറത്ത് റെഡിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം.
1: ഞാനത് കണ്ടിരുന്നു കൂട്ടപ്പായി. ഞാൻ എന്തായാലും ഇവിടെ പകൽ മുഴുവൻ ഇരിക്കാൻ സാധ്യതയില്ല. നമ്മുടെ സഹകരണ സംഘം പ്രസിഡന്റിന്റെ മുറിയില്ലേ, അവിടെ പകൽ ഇരിക്കാന്നാ വിചാരിക്കുന്നത്. അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിഞ്ഞുകിടക്കുന്നു എന്നാ അറിഞ്ഞത്.
0: അവിടെ ആൾക്കാർ വന്ന് ശല്യം ചെയ്യും ചേച്ചി, ഓരോ ആവശ്യവും പറഞ്ഞു വരും. ഇവിടെ ആണെങ്കിൽ അത്തരം പ്രശ്നമൊന്നുമില്ല.
1: നാട്ടുകാരുടെ ആവശ്യത്തിനല്ലേ സൊസൈറ്റി, അതിന്റെ ചുമതല എനിക്കുള്ളപ്പോ ഞാൻ അവിടെ ഇരിക്കണ്ടേ? മാത്രല്ല, സ്കൂളിലെ മാനേജറുടെ മുറിയും വൃത്തിയാക്കിയിടണം. ആഴ്ചയിൽ ഏതെങ്കിലും ഒക്കെ ദിവസം എനിക്ക് അവിടെയും പോണം.
0: അപ്പോ സ്ത്രീകളുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലും ഗാന്ധി പ്രകാശത്തിലും മുറി ശരിയാക്കണ്ടേ?
1: നീ എന്നെ കളിയാക്കുകയാണോ? എവിടെയൊക്കെ ചുമതലയുണ്ടോ അവിടെയൊക്കെ സൗകര്യം ഉറപ്പാക്കണം നീ. ആ പിന്നെ അതൊക്കെ പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് ചേട്ടത്തിയോടൊന്ന് ചോദിച്ചേ.
0: ആ
2: കുട്ടപ്പായി, അഭിരാമി ഇനി മുതൽ സ്കൂളിലും മേൽനോട്ടത്തിന് പോകും അല്ലേ? നല്ലത് തന്നെ. പള്ളിക്കൂടമാണ് സാധാരണ ഏറ്റവും അവഗണിക്കപ്പെടുന്നത്. ഇവിടെ ഒരാൾക്ക് ആദ്യം തുടങ്ങിയിട്ടുണ്ട്.
0: പേടിക്കണം ഗംഗാരേട്ടാ, എന്നെ ഇന്ന് നിർത്തി പൊരിച്ചു, ഒരു മയവുമില്ല പറയുന്നതിന്.
3: ആ കുറച്ച് സ്ട്രിക്റ്റ് ആവണം, എന്നാലേ എല്ലാം നന്നായി നടക്കൂ.
2: ബേബി, നിനക്ക് തന്നെയാ തട്ടുകേട്. നിൽക്കുന്ന നിപ്പി സ്കൂളിൽ നിന്നിറങ്ങാനും താമസിച്ച് ചെന്ന് കയറാനും പറ്റാതെ വരും.
0: അത് ശരിയാ. ഈ ടീച്ചർ സാധാരണ അരി അടുപ്പത്തിട്ടിട്ട് സ്കൂളിൽ പോയാൽ അത് വാർക്കാൻ അടുത്ത പീരീഡ് വരാറുണ്ടല്ലോ. ഇനി അതൊന്നും നടക്കില്ല.
3: എന്റെ ജോലി നന്നായി ചെയ്യാൻ എനിക്കറിയാം. നീ ഇതൊന്നും അഭിരാമിയുടെ കാതിലോതി കൊടുക്കാതിരുന്നാ മതി.
2: അഭിരാമി ഒരേ സമയം സോഫ്റ്റ് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും പെരുമാറാൻ അറിയാവുന്ന കുട്ടിയാണ്. ഒരുപക്ഷെ നല്ലതിനായിരിക്കും ഈ വരവ്.
0: നല്ലതോ ചീത്തയോ കാത്തിരുന്ന് കാണാം. ആ ഞാനൊന്ന് ഇറങ്ങിട്ട് വരാം.
4: എന്തുണ്ട് ഗംഗാരേട്ടാ വിശേഷം? ബേബിച്ചേച്ചി എന്താ മൂടിക്കെട്ടി നിൽക്കുന്നത്? എന്നെ കണ്ടോണ്ടാണോ കുട്ടപ്പായി പോയി കളഞ്ഞത്? പുതിയ ബോസിന്റെ ഇഷ്ടക്കാരനാവാൻ കിണഞ്ഞ് പരിശ്രമിക്കുവാണ്.
3: അനുവിനെ കണ്ടില്ല, അവൻ അപ്പുറത്തെ വഴിയിലേക്കാ പോയത്. എന്തൊക്കെയുണ്ട് അനു വിശേഷങ്ങൾ?
2: അനുവിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി.
4: കോളേജിൽ അഡ്മിഷന്റെ സമയമാണ് ഗംഗാരേട്ടാ, നിന്ന് തിരിയാ നേരമില്ല. ബേബിച്ചേച്ചി സ്കൂളിൽ പിടിമുറുകാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്.
3: ആ ഞാനും കേട്ടു. ഓരോരുത്തർ മാറി വരുമ്പോ ഓരോ ഭരണപരിഷ്കാരങ്ങൾ, ഭാവം നമ്മളാണ് വലയുന്നത്.
2: നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ കടന്നു ചിന്തിക്കുന്നത്? അഭിരാമി വന്ന് ഭരണമേറ്റതില്ലേ ഉള്ളൂ. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ട ശേഷം പോരെ ഈ വേവലാതി.
4: ഗംഗാരേട്ടൻ കാത്തിരുന്നു, ബേബിച്ചേച്ചിക്ക് അങ്ങനെ സമാധാനമായിരിക്കാൻ പറ്റുമോ? ഒരു വിധത്തിലാണൊന്ന് നേരെ ആയത്. പുത്തൻ ഭരണം പഴയതൊക്കെ കുഴിച്ചെടുത്താൽ പ്രശ്നമായി, ഒന്നും വരാതിരിക്കട്ടെ.
3: ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു, എന്റെ മനസ്സ് വീണ്ടും പിടിവിട്ടു പോകുമോ എന്തോ.
2: ഒന്നും മിണ്ടാതിരുന്നേ, കുറ്റം ചെയ്തവർക്കില്ലാത്ത വേവലാതിയാണ് അതിന്റെ ഏഴ് അയലുവക്കത്ത് പോലും നിന്നിട്ടില്ലാത്തവർക്ക്. ഒരു പേടിയും വേണ്ട.
1: ഫാദർ അനാമികയുടെ എല്ലാ നോവലുകളും വായിച്ചു.

0: തിയോളജിയിൽ എത്തിയ ശേഷം ഫിക്ഷൻ വായന കുറവാ, പൊതുവെ വായന തന്നെ കുറഞ്ഞു. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം?
1: അല്ല, അവളുടെ എഴുത്തും പെരുമാറ്റവും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. എഴുതുമ്പോ അവൾ വേറൊരാളാണ്.
0: അനാമികയെ കണ്ടാല് സീരിയസ് ആണെന്ന് തോന്നുകയേയില്ല. കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരാളെന്നാ തോന്നുക.
1: ഏയ്, ഒട്ടുമല്ല, അവളുടെ ചിന്തകളൊക്കെ യുണീക്കാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മോസ്റ്റ് ടാലന്റഡ്. ദേ, അവളും കൗണ്ടറും വരുന്നുണ്ടല്ലോ.
2: വണക്കാമ്മ, നാണൊരു പയണത്തിലിരുന്നേൻ. ആ, ഇന്ന പക്കം വര വഴിയിലേ അനാമിക മേടത്തെ പാർത്തേൻ.
3: എന്നെ എങ്ങനെ ഒപ്പം കൂട്ടിയെന്നതിനാണോ ഈ എക്സ്പ്ലനേഷൻസ്? അതിന്റെ കാര്യമില്ല.
1: നീ എന്താ, രാവിലെ തന്നെ ഇടം തിരിഞ്ഞാണല്ലോ. എന്ത് പറ്റി?
0: അനു ലൈബ്രറിയിൽ നിന്നുള്ള വരവാണെന്ന് തോന്നുന്നു. പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ.
2: ആമസ, ലൈബ്രറി മുന്നാടി താൻ നാൻ പാർത്തത്.
3: ഞാൻ ലൈബ്രറി പോയതാ ഫാദർ. എനിക്ക് പറ്റിയ പണി പഠിപ്പിക്കലും എഴുത്തും വായനയൊക്കെ ആണല്ലോ.
1: അത് നീ തന്നെ തെരഞ്ഞെടുത്ത വഴിയല്ലേ അനു. നീ അതിൽ എത്തിപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ടല്ലേ നിന്റെ പേര് ഞങ്ങളൊക്കെ ഇങ്ങനെ അഭിമാനിക്കുന്നത്.
0: അത് ശരിയാ. എവിടെ അനാമികയുടെ പേര് പറഞ്ഞാ അറിയും. എന്നും പത്രങ്ങളിലെ പേര് വരുന്നുണ്ടല്ലോ.
2: നിജം ഫാദർ, മാടത്തോടിയ ഒരു നോവൽ തമിഴിലെയും മന്ദിർക്ക് രൊമ്പ ഫേമസ് ആക്കും.
3: എന്നാലും എഴുത്തുകാര് മറ്റ് പല രംഗങ്ങളിലും പരാജയമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അതും പറയണം
1: മോളെ. ഓരോരുത്തരും ഓരോ ഇടത്തും സ്പെഷ്യലൈസ് ചെയ്യും. അതിലെന്താ അത്ഭുതം? അത് നല്ലതല്ലേ? കൗണ്ടറേ, കടൽ പോലെ കാട് അതല്ലേ തമിഴിൽ വന്ന പുസ്തകം? അത് ഹിന്ദിയിലും കന്നഡയിലും വന്നിട്ടുണ്ട്.
0: അതൊരു പുതിയ അറിവാണല്ലോ. കൺഗ്രാറ്റ്സ് അനാമിക.
2: അതൊരു ഭയങ്കരമായ നോവലാക്കും. ഞാൻ ഒറ്റ ഇരിപ്പിലേ വാസിച്ചേ. തമിഴ് എഴുത്താളർ സുജാത അളവുക്ക് അവ്വളവ് സൂപ്പർ.
3: അനാമികയ്ക്ക് സ്വീകരണം നൽകുന്ന സെഷൻ എപ്പ കഴിയും? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
4: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
5: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
6: അടുക്കളയിൽ നിന്ന്
5: ഇന്ന് പഴയകാല അടുക്കളയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും സുഭദ്ര ഗോപാലകൃഷ്ണൻ.
7: പഴയ അടുക്കള, അതായത് എൻ്റെ ചെറുപ്പത്തിൽ ജീവിച്ചനുഭവിച്ചതായ ഒരു അടുക്കളയെപ്പറ്റിയാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. 76 വയസ്സായ ഞാൻ മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി കഴിയുന്നു. ഭർത്താവ് മരിച്ചിട്ട് 8 വർഷമാകുന്നു. എൻ്റെ ചെറുപ്പകാലം ഏകദേശം ഊഹിക്കാമല്ലോ. നെൽപ്പാടങ്ങളും അച്ചൻകോവിലാറും ചുട്ടിപ്പാറ എന്ന വലിയ പാറമലയും റോഡും പാലവും ഒക്കെയുള്ള ടൗണിനോട് ചേർന്നുള്ള പത്തനംതിട്ട എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. നീണ്ടു നീളത്തിൽ കിടക്കുന്ന എൻ്റെ വീട്. വീടിൻ്റെ ആകൃതിയോ ഭംഗിയോ അല്ല ഞാൻ ഇവിടെ വിവരിക്കുന്നത്. എൻ്റെ ബാല്യകാല അടുക്കള. ഒരു വശത്തായി ഒരു വലിയ കിണർ. കിണർ തന്നെ കാണാൻ നല്ല ശേലാണ്. വലിയ വട്ടത്തിൽ സിമെന്റ് കെട്ടിപ്പൊക്കി ചതുരത്തിൽ തിണ്ണയുമായുള്ള ഒരു മനോഹരമായ കിണർ. വേനൽക്കാലത്ത് പോലും വെള്ളം വറ്റത്തില്ല. ഇരുന്ന് തുണി കഴുകി ഉലച്ചെടുക്കാം. വെള്ളം കോരി പാത്രങ്ങളിൽ നിറച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോകാനും പടികളുള്ള നല്ല കിണർ. വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോൾ ഞങ്ങളുടെ പുരയിടത്തിന്റെ മുകളിൽ താമസിക്കുന്ന വീട്ടുകാർ വലിയ കുടങ്ങളും പാത്രങ്ങളും ഒക്കെ ആയി വന്ന് വെള്ളം കോരിക്കൊണ്ടുപോകുന്നത് കാണാം. കിണറിന്റെ ഒരു വശത്തുകൂടി അടുക്കള തിണ്ണയിലേക്ക് കയറുമ്പോൾ ആട്ടുകല്ല്, തിരികക്കല്ല്, കല്ലുരൽ, ഉലക്ക, നിന്നുകൊണ്ടരയ്ക്കാൻ അമ്മിക്കല്ലും കുഴവയും. അടുക്കള തിണ്ണയിൽ നിന്ന് കയറുമ്പോൾ വലത്തുവശത്തായി മതിലിനോട് ചേർന്ന് തുറന്നിട്ടിരിക്കുന്ന തട്ടുകളോടുകൂടിയ അലമാര. ഈ അലമാരയ്ക്ക് താഴെ ചെമ്പുകലങ്ങളിലും പിച്ചള ചരുവത്തിലും ഒക്കെ വെള്ളം കോരി നിറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. സ്കൂൾ വിട്ട് വിശന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ വരുമ്പോൾ വെളിയിൽ പോയി കൈ കഴുകാൻ ക്ഷമയില്ലാതെ ഒരു കലത്തിൽ കൈയിട്ട് മുക്കി ക്ലീനാക്കും. അത് വേറെ കാര്യം. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ ഈ തുറന്നിരിക്കുന്ന അലമാരയുടെ തട്ടുകളിൽ ഓട്ടുപാത്രങ്ങളും പിച്ചളപാത്രങ്ങളും ടംബ്ലറുകളും മറ്റും തേച്ചും എനിക്ക് വച്ചിട്ടുണ്ടായിരിക്കും. നല്ല ശേലാണ് കാണാൻ. പിന്നെ മതിലിൽ പതിച്ചിരിക്കുന്ന അലമാരയിൽ പാചകത്തിന് വേണ്ട മുളക് മുതലായ പല വ്യഞ്ജനങ്ങളും എണ്ണ, പഞ്ചസാര, കാപ്പിപ്പൊടി, അടുക്കളയിൽ പെരുമാറാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. ഈ അലമാരയുടെ തട്ടിൽ ചവിട്ടിക്കയറിയാൽ മുകളിലുള്ള തട്ടും പുറത്തെത്താം. ഇവിടെ

0: കട്ടകട്ടെ വിറകുകേറിയതും ഉണക്ക തേങ്ങകളും പഴുക്കാനുള്ള വാഴക്കുലകളും സൂക്ഷിച്ചിട്ടുണ്ട്. അലമാരിയിൽ ചവിട്ടി ഞാനും ഈ വിറകൊക്കെ അമ്മയുടെ കയ്യിൽ എത്തിക്കാറുണ്ട്. മഴക്കാലമാകുമ്പോൾ വിറകിനൊക്കെ വലിയ ക്ഷാമം വരും. അതിനാലാണ് പച്ച വിറക് കീറി പുക കൊണ്ട് ഉണക്കാനും മറ്റും അവിടെ വയ്ക്കുന്നത്. അടുക്കളയുടെ കിഴക്ക് ഭാഗത്ത് നീളത്തിൽ പാതാമ്പറവും അടുപ്പുകളും ഇടത് സൈഡിൽ വിറകും ചൂട്ടും വയ്ക്കാനുള്ള തിട്ടയും കാണാം. അടുപ്പുകൾ മൂന്ന്. അടുപ്പിനു മുകളിൽ മരക്കഷ്ണങ്ങൾ നീളത്തിൽ ഓടിനോട് ചേർന്ന് വെച്ചിരിക്കും. പഴയ കുടം പുളി അടർത്തിയെടുത്ത് ഈർക്കലികളിൽ കോർത്ത് തൂക്കിയിട്ടിരിക്കും. പുക കൊണ്ട് വേണോ അത്രേ കുടംപുളി ഉണങ്ങാൻ. അതിനു മുകളിലും വിറക് കീറി അടുക്കായി നിരത്തി വയ്ക്കാറുണ്ട്. അടുപ്പിന്റെ വലതുവശത്ത് ഇലയുടെ ആകൃതിയിൽ തിരിച്ചു തുറക്കത്തക്കതുപോലെ ഉപ്പ് പരവയുണ്ട്. കല്ലുപ്പ് വെള്ളം ഒഴിച്ച് നിറച്ച് വച്ചിട്ടുണ്ടായിരിക്കും. ചെറുതും വലുതുമായിട്ടുള്ള ചെമ്പുകലങ്ങൾ ചോറ് വയ്ക്കാൻ പാകത്തിന്, ചോറ് വാർക്കാൻ അടവലക, കൂട്ടാൻ വയ്ക്കാൻ കൽച്ചട്ടി. പൊക്കത്തിലുള്ളത് തീയലും സാമ്പാർ വയ്ക്കാനും. അതിൽ ചെറുത് പുളിശ്ശേരിക്കും. പൊക്കം കുറഞ്ഞത് ചതുരത്തിലുള്ള വലിയത് അവിയൽ വയ്ക്കാനും. എന്ന് വെച്ചാൽ ഓരോ കൂട്ടാനും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ളത്. വലതുവശത്ത് മതിലിനോട് ചേർന്ന് ഉറികൾ തൂക്കിയിട്ടിരിക്കും. കയറ് കൊണ്ടുള്ളതും ഓല കൊണ്ടുള്ളതും കൂട്ടാനും മറ്റും മിച്ചം വരുന്നത് ഈ ഉറികളിലാണ് സൂക്ഷിക്കുന്നത്. പൂച്ചയും മറ്റും കയറി എടുക്കാതിരിക്കാൻ പാകത്തിന്. സാധാരണ ഇന്നത്തെ പോലെ കതകുകൾ അടച്ചിടുമായിരുന്നില്ല. മുളക് വെട്ടിയാണ് കടുകും ഉലുവയും, അതായത് കടുകുറക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ ഉതകുന്ന ഒരു സാധനം. ദീർഘചതുരത്തിൽ അടപ്പോടുകൂടിയ അകത്ത് അറകളുള്ള ഒരു പെട്ടി വലിച്ചു തുറക്കാം. പിന്നെ ഇരിക്കാൻ കൊരണ്ടി. ഇതിലിരുന്നാണ് അച്ഛൻ ആഹാരം കഴിക്കുന്നത്. മുളക് വെട്ടിയുടെ മുകളിലാണ് ഞാൻ ആഹാരം കഴിക്കാൻ ഇരിക്കുക. സ്ഥിരമായി ഞങ്ങൾ ആരെങ്കിലും കൈയടക്കും അതിലിരിക്കാൻ. അടുക്കളയിൽ നിന്നും ഇറങ്ങിയാൽ തളം എന്നു പേരായ ഒരു വലിയ ഹാളുണ്ട്. 50 പേർക്കെങ്കിലും സദ്യ വിളമ്പാം. തളത്തിൽ കൂടി അടുക്കളയുടെ സൈഡിലുള്ള മുറിയിൽ കയറിയാൽ ഓട്ടുരുളിയും ഉപ്പുമാങ്ങ ഭരണിയും അരിപ്പെട്ടിയും വെങ്കലപാത്രങ്ങളും ഓട്ടുതവികളും ഓട്ടുവിളക്കുകളും അത്യാവശ്യത്തിന് ഒരു കട്ടിലും കാണാം. മാങ്ങയുടെ സമയമാകുമ്പോൾ ഉപ്പുമാങ്ങ ഭരണി കല്ലുപ്പിട്ട് മാങ്ങ നിറച്ചിട്ടുണ്ടായിരിക്കും. സീസൺ കഴിയുമ്പോൾ ഇത് അച്ചാറും ഒഴിച്ചുകറിയും ഒക്കെ ഉണ്ടാക്കും. വാട്ടക്കപ്പ, ഉപ്പേരിക്കപ്പ, വെള്ളക്കപ്പ ഉണക്കിയത് മുതലായവയും ചാക്കിൽ കെട്ടി വച്ചിട്ടുണ്ടാകും. ഓണത്തിന് അരിപ്പെട്ടി നിറയെ ഉപ്പേരി, ശർക്കര വരട്ടി, ചേമ്പുപ്പേരി, ചേനയുപ്പേരി, കളിയടയ്ക്ക ഒക്കെ ഉണ്ടാക്കി ഭരണികളിലാക്കി നിറച്ചു വച്ചിരിക്കും. അരിപ്പെട്ടി ഊട്ടി താക്കോൽ അമ്മ ഇളിയെ ചുരുങ്ങി നടക്കും. അമ്മ കുളിക്കാനും മറ്റും പോകുന്ന അവസരത്തിൽ താക്കോലെടുത്ത് മോഷ്ടിച്ച് തിന്നാറുമുണ്ട് ഞങ്ങൾ മക്കൾ. അടുക്കളയുടെ പുറകിലാണ് പശുവിനെ വളർത്തുന്ന ഇരുത്തിൽ. 3-4 പശുക്കൾ ഉണ്ടെങ്കിലും പാല് കറക്കാൻ 1-2 കാണുകയുള്ളൂ. പാല് കറക്കുന്നത് അമ്മ തന്നെയാണ്. കറന്നുകൊണ്ടുവരുന്ന പാല് കാച്ചി ഒരു ചരുവത്തിൽ വെള്ളം തിളപ്പിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാപ്പിക്കുരു വറത്തിടിച്ച് പൊടിയാക്കി തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് പാലുമായി ചേർത്ത് ആറ്റി പതപ്പിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ ടംബ്ലറുകളിൽ ഒഴിച്ച് രാവിലെ തരും. ഇതിന്റെ രുചി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. ഈ രുചി ഇപ്പോഴുള്ള കാപ്പിക്ക് കിട്ടില്ല. ചക്കകാലമാകുമ്പോൾ വരിക്കച്ചക്ക പഴുപ്പിച്ച് ശർക്കരയും നെയ്യും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് വരട്ടി അലുവ രൂപത്തിൽ സൂക്ഷിച്ചു വയ്ക്കും. ചില സമയങ്ങളിൽ ഈ വരട്ടിയ ചക്ക വറുത്ത തേങ്ങാപ്പീരയും അരിപ്പൊടിയും ഏലക്കയും ജീരകവും ഒക്കെ ചേർത്ത് വട്ടയിലയിൽ പൊതിഞ്ഞ് ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിൽ വെച്ച് പുഴുങ്ങി 1-2 ചിലപ്പോൾ കൂടുതലും തരും. വിറകടുപ്പിൽ വേവിക്കുന്നതിൻ്റെ ഗുണവുമുണ്ട്. പിറ്റേ ദിവസമാകുമ്പോൾ ഈ ചക്കയപ്പം നല്ല കറുത്ത് നിറവും ആകും. വട്ടയിലയുടെ മേന്മ. അമ്മയും മുത്തശ്ശിയും ഒക്കെ കാലയൗവനിയിൽ മറഞ്ഞതിൽ പിന്നെ ആ രുചിയെ പറ്റി ഓർക്കാനേ പറ്റൂ. ചേനയും ചേമ്പും കാച്ചിലും വാഴക്കയും മുരിങ്ങയ്ക്കയും ചേമ്പും താളും ഒക്കെ ഇട്ട് വലിയ കൽച്ചട്ടിയിൽ വയ്ക്കുന്ന പച്ചവെളിച്ചെണ്ണയുടെയും കരിവേപ്പിലയുടെയും മണമുള്ള അവിയലിന്റെ സ്വാദോർത്ത് കൊതിയൂറാനേ പറ്റൂ. ഇങ്ങനെ പോകുന്ന പഴയകാല അടുക്കളയും ജീവിതവും ഒക്കെ ഇന്നാണെങ്കിൽ എന്തെല്ലാം പുരോഗമനങ്ങളാണ് പുതിയ തലമുറയിലെ ആളുകൾ അനുഭവിക്കുന്നത് എല്ലാം ഓർത്ത് ഇനിയും പറയാനുണ്ടെങ്കിലും എന്റെ ചെറുപ്പകാല അടുക്കളയും മറ്റനുഭവങ്ങളും മറ്റുള്ളവർക്ക് ഓർക്കാനും ചിന്തിക്കാനും വിട്ടുകൊണ്ട് സന്തോഷപൂർവ്വം നിർത്തട്ടെ. നന്ദി.
1: വായനശാലകളിലൂടെ
2: കരുനാഗപ്പള്ളി താലൂക്കിലെ തുറയിൽക്കുന്ന് കുമാരനാശൻ സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി ആൽട്രിൻ ടി എം സംസാരിക്കുന്നു.
3: തുറയിൽക്കുന്നിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമൂലമായ ഉണർവിനായി ഒരു പൊതു ഇടം. ജാതി മതങ്ങൾക്കും സാമ്പത്തിക വിവേചനങ്ങൾക്കും സാമൂഹിക അസമത്വങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറമുള്ള കൂട്ടായ്മയുടെ ഇടം. അത് കാലത്തിൻ്റെ അനിവാര്യതയായിരുന്നു. വായനയുടെ ലോകം നമ്മുടെ നാട്ടിലും പ്രകാശം പരത്തുമെന്ന് തിരിച്ചറിഞ്ഞ ഒരുപറ്റം അക്ഷരസ്നേഹികളാണ്

ഇതിന് മുൻകൈയെടുത്തത്. 1994 ആഗസ്റ്റ് 9-ാം തീയതി മഹാകവി കുമാരനാശാന്റെ പേരിൽ ഗ്രന്ഥശാല നിലവിൽ വന്നു. ഇപ്പോൾ ഈ ഗ്രന്ഥശാല സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ഏറ്റവും ഉയർന്ന ഗ്രേഡായ A+ ഗ്രന്ഥശാലയാണ്. ഗ്രന്ഥശാലയുടെ പ്രവർത്തന മികവ് കണക്കിലെടുത്ത് ഏറ്റവും മികച്ച ഗ്രാമീണ ഗ്രന്ഥശാലയ്ക്കുള്ള 2022 NE ബാലാറാം അവാർഡ് ഗ്രന്ഥശാലയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ നിലവിൽ 16,000 പുസ്തകങ്ങൾ ഈ ഗ്രന്ഥാലയത്തിലുണ്ട്. 10 ദിനപത്രങ്ങളും 28 ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഇവിടെയുണ്ട്. ഡോക്ടർ ജാസ്മിൻ നേതൃത്വം നൽകുന്ന 15-അംഗ കമ്മിറ്റിയാണ് ഗ്രന്ഥശാല നയിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ബാലവേദി, യുവജനവേദി, വനിതാവേദി, വയോജനവേദി, അക്ഷരസേന എന്നീ വിഭാഗങ്ങളും നന്നായി പ്രവർത്തിക്കുന്നു. പുസ്തകം കൊടുക്കൽ വാങ്ങലിനപ്പുറം മനുഷ്യനെ സ്പർശിക്കുന്നതെന്തും ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഗ്രന്ഥശാലയിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി കരാട്ടെ ക്ലാസ്സുകൾ നടന്നു വരുന്നു. ഒപ്പം കുമാരനാശാൻ സ്കൂൾ ഓഫ് മ്യൂസിക് പ്രവർത്തിക്കുന്നു. സംഗീതം, വയലിൻ, ഓർഗൻ എന്നീ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നു. ഇതിനൊപ്പം തന്നെ അബാക്കസ് ക്ലാസ്സുകളും ചിത്രരചന ക്ലാസ്സും കരിയർ ഗൈഡൻസും നടക്കുന്നു. ബാലവേദി കൂട്ടുകാർക്കായി ബാലോത്സവവും അവധിക്കാലത്ത് സർഗവസന്തം എന്ന പേരിൽ ക്യാമ്പും നടത്തുന്നു. ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷങ്ങളിലും 6 പൊതുപരിപാടികൾ നടത്തപ്പെടുന്നു. ഒപ്പം കൊച്ചു കൂട്ടുകാരുടെ കലാവാസനകളെ തൊട്ടുണർത്തുക എന്ന ലക്ഷ്യത്തോടെ കയ്യെഴുത്ത് മാഗസിനും പ്രസിദ്ധീകരിച്ചു വരുന്നു. വനിതാവേദിയാകട്ടെ ഗ്രന്ഥശാല പരിധിയിലുള്ള എല്ലാവരുടെയും ആരോഗ്യ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരസഭയുടെ അനുവാദത്തോടെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു. വനിതാവേദി പ്രവർത്തകർക്ക് വരുമാനം ലഭിക്കത്തക്ക തരത്തിൽ രുചിക്കൂട്ട് എന്ന ഭക്ഷണശാലയും വനിതാവേദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. വയോജനവേദി വയോജന ദിനത്തിലും മറ്റ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. യുവജനങ്ങളും അക്ഷരസേനാംഗങ്ങളും വളരെ സജീവമായി ഗ്രന്ഥശാലയോട് ചേർന്ന് നിൽക്കുന്നു. ഇവയ്ക്ക് പുറമേ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ കുമാരനാശാന്റെ ജന്മദിനത്തിൽ ആശാൻ പുരസ്കാരവും 12 നഴ്സസ് ദിനത്തിൽ നഴ്സസ് അവാർഡും ഡോക്ടർ വി വേലിക്കുട്ടി അരയന്റെ പേരിൽ സാഹിത്യ പുരസ്കാരവും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഈ നാടിൻ്റെ ആകെ വെളിച്ചമായി ഈ അക്ഷരപ്പുര പ്രകാശം പരത്തി തല ഉയർത്തി നിൽക്കുന്നു. ഇതിന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന താലൂക്ക് ലൈബ്രറി കൗൺസിലിനോടും ഏറെ പ്രത്യേകിച്ച് താലൂക്ക് സെക്രട്ടറി ശ്രീ വി വിജയകുമാറിനോടും എല്ലാ നല്ലവരായ നാട്ടുകാരോടും നന്ദി അർപ്പിക്കുന്നു.

0: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
1: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം ദിനരാത്രങ്ങൾ. ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

മൃദുല വാര്യർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം സുന്ദരി ഗാർഡൻസ്. ഗാനരചന ജോ പോൾ, സംഗീതം അൽഫോൺസ് ജോസഫ്.

0: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1152 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെർട്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെർട്സ്. സമയം 12 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം
1: മാപ്പിളപ്പാട്ടുകൾ. ആദ്യം എ ബഷീറ ബീവിയും സംഘവും അവതരിപ്പിക്കുന്നു.

0: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങൾ രശ്മി മോഹൻ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:56. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനെയ് തകൈച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി നേരിടണമെന്ന് ആഹ്വാനം ചെയ്തത്. അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. നോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പരിശോധിച്ച് മറുപടി അറിയിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോഴത്തെ അനാവശ്യ പറഞ്ഞു.
2: ഞങ്ങളുടെ ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ബന്ധപ്പെട്ട വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ? എല്ലാവരും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കണ്ട.
1: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറന്ന് മെഡിക്കൽ പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി. ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ മന്ത്രി എൻ ഷംസുദ്ദീൻ. കേന്ദ്ര ന്യൂനപക്ഷകാര്യ അപേക്ഷകൾ ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു.

para പ്രവേശ നടപടികൾ നിലനിർത്താൻ

പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. ആറന്മുള തുടർ നടപടികൾ ആരംഭിച്ചു. അവതാരകനുമായിരുന്ന സ്വകാര്യ ആകാശവാണി നിന്ന്

0: ജില്ലകളിൽ ഇന്ന് ഓറഞ്ച്
1: ആകാശവാണി. ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട നിങ്ങളെ
2: കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഒരു വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തിൽ പെടുന്ന ഒരു സമയം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ഒരു നമ്മൾ കുഞ്ഞുങ്ങളും ശാന്തരാകും. അതായത് നമ്മൾ രക്ഷിതാക്കളുടെ വീട്ടില് നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ കുഞ്ഞുങ്ങളുടെ മുൻ

adam അത് കുഞ്ഞിന്റെ മാനസിക വളർച്ചയെ തന്നെ ബാധിക്കുന്നു. നല്ല രീതിയിലുള്ള അനുകരണം ആഗ്രഹിക്കുന്നത് നമ്മൾ ജീവിക്കുന്നു.

വളരെയധികം പ്രയോജനപ്പെട്ടേക്കും. കൂടുതലായിട്ട് പരസ്പരം ഒരു കാരണവശാലും അവസാനമായിട്ട് ഞാൻ അത് ഒരിക്കലും വിശ്വാസക്കുറവ്, വിഷാദം, കുട്ടികളുടെ കഴിവുകളെയും പുരോഗതിയെയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ ആരോഗ്യകരമായ മാനസിക വളർച്ചയും ന്യൂബോൺ പീരീഡ് തൊട്ട് തന്നെ ചില രക്ഷിതാക്കൾ ചെയ്യുന്ന പ്രവണതയാണ്. കാരണം ഈ ഒരു പീരീഡില് വെയിറ്റിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്താല് വീട്ടിന്റെ അടുത്തുള്ള കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഉണ്ട്, എന്റെ കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഇല്ല. ഈ ഒരു കമ്പാരിസൺ വരുമ്പോ തന്നെ അമ്മയ്ക്കാണ് കൂടുതലും അതില് സ്ട്രെസ്സും കാര്യങ്ങളും വിഷമവും ഒക്കെ വരുന്നത്. വീട്ടിലുള്ള മറ്റാൾക്കാരായിരിക്കും ഈ ഒരു താരതമ്യം ചെയ്യുന്നത്. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ അല്ല വളർന്നു വരുന്നതും. അവര് ഓരോരുത്തരും ഓരോ വ്യക്തിത്വമുള്ളവരാണ്. പല കുട്ടികൾക്കും പല രീതിയിലുള്ള മനസ്സിലാക്കുന്നില്ല. മറ്റു കുട്ടി പഠിക്കുന്ന പോലെ എന്റെ കുട്ടി പഠിക്കണം എന്നില്ല. ആ കുട്ടിക്കുള്ള ഒരു കഴിവല്ല നമ്മുടെ കുഞ്ഞിനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് വൈകുന്നു. നമ്മൾ കൂടുതലായിട്ടും ആ കുഞ്ഞ് ചെയ്യുന്ന പോലെ

0: എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ഈ ഒരു 6 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഈ രീതിയിൽ നമ്മളൊന്ന് കുഞ്ഞുങ്ങളോട് പെരുമാറുക, അവരെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക, സ്ക്രീൻ ടൈം എന്ന കാര്യം നമ്മൾ ഒഴിവാക്കി വിടുക. ഇത്രയും കാര്യങ്ങൾ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്.
1: ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകൈച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖ്വയ്ദ, ഐസിസ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000 ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: അച്ഛീ ചർച്ച സംവാദ് കരേംഗേ ഉത്നാ ഹി ആപ് അച്ഛാ നേതൃത്വ ദേ പായേംഗേ ഓർ യേ വിധാൻസഭാ കേ ഇസ് നേതൃത്വ സേ ഹി രാജ്യ കാ നേതൃത്വ നിക്കൽതാ ഹൈ ദേശ് കാ നേതൃത്വ നിക്കൽതാ ഹൈ ഓർ ഇസ്ലിയേ മേരാ ആപ് സേ നിവേദന ഹൈ ഹമേശാ ജീവൻ മേ സീഖ്തേ രഹേ നയേ അനുഭവ് ലേതേ രഹേ അച്ഛേ ശ്രേഷ്ഠ വിചാരോ കോ സാജാ കർതേ രഹേ.
1: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക

0: സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
0: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകാശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28 സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രത ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനേയിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പ്രതാപ് സയ്യിദ് അദാഹസ്നെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനേയിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായി 2 പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം എന്ന ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത് രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല

0: സംഘടിപ്പിക്കും. 16-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00.

0: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പറുകൾ 9495 96 4321, മറ്റൊരു നമ്പർ 9496 55 6321, ഒരു നമ്പർ കൂടി 9496 59 6321. ഇന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുള്ളത് കുരീപ്പുഴ സജീവ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയും.
2: കൊല്ലം കുടിക്കോട് നെടുവങ്കാവിൽ നിന്നും തമ്പി.
1: കുടിക്കോട് അല്ലേ?
2: കുടിക്കോട്.
1: ആ തമ്പി, മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ.
2: ഞാനൊരു 4 മാസം മുമ്പ് വിളിച്ചായിരുന്നു.
1: അപ്പോ മാന്യമായ ഒരു ഇടവേള ഇട്ടിട്ട് വീണ്ടും വിളിക്കുകയാണ് എന്നാണ് പറഞ്ഞതിന്റെ സാരം അല്ലേ?
2: അതെ അതെ അതെ.
1: ഇന്ന് ഏത് പാട്ട് ആവശ്യപ്പെടുന്നു തമ്പി?
2: ഇന്ന് ഇളപ്പള്ളിയുടെ ചരമഗതി. ഇളപ്പള്ളി രാഘ അതുകൊണ്ട് മൂത്തുന്നത് രമണൻ എന്ന ചിത്രത്തിൽ ഉദയസാര് പാടിയ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി, ആ പാട്ട്, ആ പാട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.
1: വെള്ളി നക്ഷത്രമേ,
2: രമണൻ
1: എന്ന ചിത്രത്തിലെ വെള്ളി നക്ഷത്രം എന്നുള്ള കെ പി ഉദയഭാനു പാടിയ പാട്ട്. ഇത് ചങ്ങമ്പുഴയുടെ വരികളാണ് അല്ലേ?
2: ചങ്ങമ്പുഴയുടെ,
1: അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്ത് ചങ്ങമ്പുഴയുടെ വരികളാണ് അല്ലേ? 1967 ഈ ചിത്രം റിലീസ് ചെയ്തത്.
2: ഇതിന്റെ സംഗീത എൽ പി ആർ വർമ്മ അല്ലേ സാർ?
1: കെ രാഘവൻ. കെ രാഘവൻ. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: ഇത് എന്റെ ഒരു സുഹൃത്ത് എഴുകോണുള്ള ഒരു ത്യാഗരാജന് വേണ്ടി സമർപ്പിക്കുന്നു. എഴുകോൺ സ്വദേശി ത്യാഗരാജന്
1: വേണ്ടി
2: സമർപ്പിക്കുന്നു. എഴുകോൺ ത്യാഗരാജൻ.
1: അതെ, അദ്ദേഹം കേൾക്കുന്നുണ്ടാവില്ലേ ഈ പാട്ട് അല്ലേ?
2: നേരത്തെ
1: അറിയിച്ചിട്ടുണ്ട്.
2: റേഡിയോ ഉള്ളതാണ്.
1: പാട്ട് കേട്ടാലോ.
2: ശരി ശരി സാർ.

0: ഹലോ, ഗാനസലോകത്തിലേക്ക് സ്വാഗതം.
1: ഇഷ്ടപ്പെട്ട സാധനത്തെ എനിക്ക് പാട്ടിന്റെ ഓർമ്മ വരുന്നില്ല.
0: പാട്ടിന്റെ ആദ്യ വരി ഓർമ്മ വരുന്നില്ലേ? പാട്ട് പാടി കേൾപ്പിക്കാമോ?
1: അയ്യോ, എനിക്ക്
0: അപ്പൊ ഏത് പാട്ട്?
1: മോഡായി കൊടുക്ക.
0: ആ, മോളുടെ കൊടുക്ക.
1: ഹലോ.
0: ഹലോ, ആ മോളുടെ പേരെന്താ?
1: മോളുടെ പേര് ആവണി.
0: ആരതി. ആരതിക്ക് ഏത് പാട്ടാ ഇഷ്ടഗാനം ഏതാന്ന് ചോദിക്കൂ.
1: ആരുടെയല്ല ആരുടെയല്ല സാറേ, ആവണി.
0: ആ, ആവണിയുടെ ഇഷ്ടഗാനം ചോദിക്കൂ.
1: മോടെ ഇഷ്ടഗാനം പറയാൻ
0: ആ ഫോൺ കൊടുക്ക.
1: മരുമോനുണ്ട്.
0: ആ
1: ആ ഫോൺ കൊടുക്കാം. സാറേ, ഈ മോഹൻലാലൊക്കെ പാടുന്ന പാട്ടില്ലേ?
0: ഏത്? മോഹൻലാൽ പാടിയ കുറേ ഗാനങ്ങളുണ്ടല്ലോ. ഏത് പാട്ടാ?
1: തുടരും തുടരും
0: തുടരും
1: സിനിമ.
0: തുടരും സിനിമയിലെ ആ
1: അതിലെ പാട്ട്.
0: തുടരും സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ച പാട്ടാണോ ഉദ്ദേശിക്കുന്നത്? കൺമണിപ്പൂ എന്നുള്ള പാട്ടാണോ? അതോ ചെമ്പഴുക്ക? അത് തന്നെ ചെമ്പഴുക്ക എന്ന് തുടങ്ങുന്നത്, അത് തന്നെ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂ എന്നുള്ള പാട്ട് അല്ലേ?
1: എനിക്കൊരു മോളെ ഉണ്ട് സാറേ, ഒരു മരുമോനുണ്ട്.
0: ആ മോളല്ലേ ആവണി?
1: ആ ആവണി. മരുമോനെ ശ്രാവണ്. എന്റെ വീട് കവിയൂരാണ്.
0: കവിയൂരാണ്?
1: കവിയൂര്. എന്റെ മോളെ കെട്ടിച്ച കോട്ടയം.
0: കോട്ടയത്തേക്കാണ് മോളെ കെട്ടിച്ചു വിട്ടത്, ആവണി കെട്ടിച്ചു വിട്ടത് അല്ലേ? ഇപ്പൊ മരുമോനും വീട്ടിലുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണ് ഈ പാട്ട് തുടരുമെന്ന്.
1: എല്ലാവർക്കും കുടുംബത്തിലെ എല്ലാവർക്കും, ഇവിടുത്തെ എല്ലാവർക്കും, സാറിനും ഒക്കെ, അവിടുത്തെ എല്ലാവർക്കും
0: എല്ലാവർക്കും ആയിട്ട് സമർപ്പിക്കുകയാണ്. പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേക്ക് ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നുള്ള എല്ലാം മറന്നുപോയി. പ്ലാൻ ചെയ്ത് വെച്ചത് എല്ലാം മറന്നുപോയി.
1: എല്ലാവർക്കും ഒന്ന് ഭയങ്കര കിട്ടിയപ്പോഴേ.
0: അപ്പൊ ഈ പാട്ട് കേട്ട വിഭ്രാന്തിയൊക്കെ ഒന്ന് മാറ്റൂ, സന്തോഷമായിട്ട് ഈ പാട്ട് കേൾക്കും. ആ കുട്ടികളും എല്ലാം ചേർന്ന് പാടുന്ന ഒരു പാട്ടാണ്. ബി കെ ഹരിനാരായണൻ എഴുതി, ജെയ്ക്സ് ബിജോയി ഇണം പകർന്ന്, എം ജി ശ്രീമാറും കൂട്ടുകാരും കുട്ടികളും ചേർന്ന് പാടുന്ന പാട്ടാണ്. പാട്ട് കേട്ടോളൂ.

0: ഡേറ്റാഫിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിങ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: ഡേറ്റാഫിലിൽ ഏജൻസീസ്.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
3: ബിജു എന്നാണ്.
2: ബിജു എവിടുന്നാണ്?
3: ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ്.
2: മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറത്തെ ഏത് ഭാഗത്ത്?
3: മലപ്പുറം ജില്ലയിലെ കൊട്ടോട്ടി പെരുവള്ളൂർ എന്ന് പറയും.
2: ഇത് ആദ്യമായിട്ടാണോ വിളിക്കുന്നതോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
3: വളരെ മുമ്പ്. അതായത് ഈ ജ്ഞാനസല്ലാപല്ല, പണ്ട് പൂന്തേനരുവി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു.
2: പൂന്തേനരുവി, ആ പരിപാടിയിൽ വിളിച്ചിട്ടുണ്ട്. ഇന്ന് ഏത് പാട്ടാ വേണ്ടത് ബിജു?
3: ഇന്ന് സാർ എനിക്ക് കിരീടം എന്നുള്ള സിനിമ, മേടപ്പൊന്നോടം എന്ന്
2: ബാലഗോപാലൻ തമ്പി പാടിയ പാട്ടല്ലേ. പാടുവോ ബിജു? എന്റെ പേര് സജീവ്. നല്ല ശബ്ദമാണ്. ഇന്ന് ഒരു രണ്ടു വരി പാടുന്നോ ബിജു?
3: അന്ന് ഞാൻ സാറിന്റെ ശബ്ദത്തിൽ കേട്ട ഒരു പാട്ട് തന്നെ ഞാൻ ഇവിടെ പാടും. ദശഗതിപദം കേട്ടു വിരഹിയാമെന്നുള്ളിൽ കമനീയ രൂപമൊന്നു കണ്ടു ഞാൻ കനവേ.

0: ആ ഇത് പി എസ് നമ്പീശ്വർ മഷേഷ്ജി ഒരു ലളിതഗാനമാണ്.
1: അതെ, ലളിതഗാനാണ്. അതെ അതെ അതിന് പിന്നുള്ള. അപ്പോ
0: ഈ കിരീടം എന്ന ചിത്രത്തിലെ പാട്ട് ആണ് ഇന്ന് ആവശ്യപ്പെടുന്നത്, മേടപ്പൊന്നോടം എന്നുള്ള പാട്ട് അല്ലേ?
1: അതെ അതെ അതെ സർ, അതെ സർ, അതെ സർ.
0: ഇപ്പൊ ഈ ചിത്രം കണ്ടിരുന്നോ?
1: ആ ചിത്രം കണ്ടിരുന്നു, പക്ഷേ ഈ പാട്ട് ഞങ്ങള് ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ.
0: ആ അതെ അതെ. ആ ഇതിലെ എം ജി ശ്രീകുമാറിന്റെ പാട്ട് അതാണ്, കണ്ണീർ പൂവിന്. ആ അതിന് അദ്ദേഹത്തിന്റെ ദേശീയ
1: ഇറങ്ങിയ സമയത്ത് കേട്ടിരുന്നു. പിന്നെ ഈ കാസറ്റ് അത് ഡാമേജ് ആയപ്പോ ഞാൻ പിന്നെ വിചാരിച്ചത് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അതിപ്പോ നമ്മള് പാട്ട് നെറ്റിലൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോ വീണ്ടും ഈ പാട്ട് പിന്നെ സജീവാവാൻ തുടങ്ങി.
0: ആ ഇതില് എം ജി ശ്രീകുമാറിന് പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു,
1: സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതെ,
0: ദേശീയ അവാർഡ് മോഹൻലാലിന് ഇതില് ഒരു പ്രത്യേക പരാമർശവും, ഫിലിം നാഷണൽ ഫിലിം അവാർഡിന്റെ ഇതിന് പ്രത്യേക പരാമർശം ഉണ്ടായിരുന്നു. പിന്നെ എ കെ ലോഹിതദാസിന് പിന്നെ സ്റ്റേറ്റ് ഇതുണ്ടായിരുന്നു, പിന്നെ തിരക്കഥയ്ക്കുള്ള അവാർഡ്. ഈ ചിത്രം ഒരുപാട്, അതെ അതെ, കിരീട സെക്കൻഡ് പാർട്ട് വന്നു. കിരീടത്തിന്റെ ഈ പേരിൽ തന്നെ തമിഴിൽ റീമേക്ക് ഉണ്ടായിരുന്നു, മറ്റു പല ഭാഷകളിൽ, കന്നഡ, തെലുഗു, ഹിന്ദി, പിന്നെ വിദേശ ഭാഷകളിലേക്കൊക്കെ ഇത് മൊഴി ഇത് റീമേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെ, മോഹൻലാൽ ഉൾപ്പെടെ ഒരു വൻ താരനിര ഇതിനകത്തുണ്ടായിരുന്നു. മോഹൻലാൽ, മോഹൻലാൽ, തിലകൻ, പാർവതി, കവിയൂർ, പൊന്നമ്മ, ശങ്കരാടി, ശ്രീനാഥ്, കൊച്ചിനെഫ്, ജഗദീശ് ശ്രീമർ, അങ്ങനെ ഒരുപാട് ഒരു വലിയ താരനിരയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പടം സിബി മലിന്റെ പടമാണെന്നാണ് എന്റെ ഓർമ്മ. ആ സിബി സിബിമലയിലാണ്, 1989 ഈ ചിത്രം. പാട്ട് കേട്ടാലോ
1: ശരി
0: ബിജു, ഇതുപോലെ ഇടവേളയിട്ട് വീണ്ടും വിളിക്കുക.
1: ഓ ശരി,
0: ഓക്കെ.

0: ഹലോ, ഗാനസൽ ലോകത്തിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: വെൽക്കം.
1: ഇതല്ലേ കോഴിക്കോട് ബ്രയാറിൽ നിന്നും രാമേന്ദ്രൻ നായരാണ് സാർ.
0: ആ, ഇന്നേത് പാട്ടാ വേണ്ടത്? പഴയ പാട്ടായിരിക്കും.
1: പഴയ പാട്ട് തന്നെ, പഴയ പാട്ടാ. സാറിന് ആദ്യമേ വളരെയധികം ഒരു നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്ന ഗാനം 76 വനദേവത എന്ന സിനിമയ്ക്ക് വേണ്ടി ജൂസഫ് അലി കിഴക്കേരി സാറ് എഴുതി, ദേവരാജൻ മാസ്റ്റർ സംഗീതം നിർവഹിച്ച് ഗാനഗന്ധർവൻ പാടി പതിഞ്ഞ ഒരു പാട്ടാണ്. ഓ അല്ല, ഞാൻ പാടാം, വേറൊരു പാട്ട് പാടാം സാർ. അനിർവചനീയമായ അനുഭൂതി നൽകുന്ന ഒരു മനോഹര ഗാനം, ഹൃദയഹാരിയായ ഗാനമാണ് ഈ പറയാൻ പോകുന്നത്. മന്മഥന്റെ കൊടിയടയാളം മത്സ്യമെന്ന് കേട്ടു ഞാൻ, എൻ പ്രിയ നിൻ കണ്ണില പൊൻ പതാക കണ്ടു ഞാൻ. ഈ പാട്ടാണ്. ഓ,
0: യൂസഫ് അലി കേച്ചേരി ഇതിലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പ്രത്യേകത, യൂസഫ് അലി കേച്ചേരിയാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇതിന്റെ തിരക്കഥ ഒപ്പം നിർമ്മാണവും യൂസഫ് അലി കേച്ചേരിയാണ്.
1: അദ്ദേഹം ഈ ഒരു പിന്നെ സിനിമ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അങ്ങനെ കൂടെ ഉണ്ട്
0: ഈ പടം.
1: മനോഹരമായ അതിമനോഹരമായ ഒരു പാട്ടാണിത്. ഇപ്പൊ നമ്മുടെ പിന്നെ നാട്ടിൽ വന്നിട്ടുണ്ട്,
0: ഒപ്പമുണ്ടല്ലേ.
1: പിന്നെ ഫാമിലി സഹിതം, പക്ഷെ ഇപ്പോൾ പിന്നെ എന്റെ വീട്ടിൽ വരെ പോയിരിക്കും.
0: തിങ്കളാഴ്ച
1: വിളിച്ചാ കിട്ടുമെങ്കിൽ പങ്കെടുപ്പിക്കാം. ഓ, പിന്നെ ഞാന് അല്ല, ഇളയാളിന്റെ ഭാര്യ ഉണ്ട്, മോള്, കൊച്ചുമോള്. കുട്ടികളുടെ പേര് പിന്നെ മൂത്ത ആളിന്റെ കുട്ടികളുടെ പേര് പിന്നെ രവിത്ത്, മൂത്ത മകൻ, പിന്നെ മൂത്ത മകന്റെ മകൻ, ഇളയാള് നമിത്ത്, അങ്ങനെ രണ്ടുപേര്, അങ്ങനെ രണ്ടുപേരും ഒരു പെൺകുട്ടിയാണ് ശിവാനി. ഞങ്ങള്
0: ഇവർക്കൊക്കെയാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത് അല്ലേ?
1: അതെ അതെ അതെ, ഇവർക്കൊക്കെ വേണ്ടി സമർപ്പിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ആകാശവാണിയുടെ എല്ലാ ഓരോരോ പിന്നെ ജീവനക്കാർക്കും പിന്നെ വളരെയധികം സന്തോഷത്തോടെ ഈ ഗാനം സമർപ്പിക്കുകയാണ്.
0: പാട്ട് കേൾക്കാം.
1: പിന്നെ ഞാൻ രണ്ടുപേരും വേറൊരു പാട്ടൊന്ന് പാടുന്നതിൽ
0: പെട്ടെന്നൊന്ന് പാടിക്കോ, സമയം ഒരുപാടാവുന്നു. മറ്റു ശ്രോതാക്കൾ ഇങ്ങനെ
1: ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതു മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അതു മതി, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതു മതി, ഒരു ചുലി കേട്ടാൽ മൊഴി കേട്ടാൽ അതു മതി. അണിയാരപ്പന്തലിനുള്ളിൽ അരിമാവിൻ കോലമിടാം, തിരുവേദിക്കോവിലിനുള്ളിൽ തിരയാട്ട കുമ്മിയിടാം. ഈ കുഞ്ഞാൻ കിളി കൂടുന്നത് കുയിലിനറിയുമോ, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതു മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അതു മതി.
0: അപ്പൊ പഴയ പാട്ട് ആവശ്യപ്പെട്ടാലും പുതിയ പാട്ടുകളൊക്കെ അറിയാം.
1: പുതുപാട്ട്
0: നല്ല കാര്യം. അപ്പൊ പാട്ട് കേൾക്കാം, സമയം ഒരുപാടാവുന്നു. പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം.
1: ഞാൻ സുമ മഹാദേവി, കാർത്തിയപ്പള്ളി.
0: കാർത്തിയപ്പള്ളി. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് പൂക്കാലം വരവായതിന് ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ എന്നുള്ള പാട്ട്
0: എന്നുള്ള പാട്ടാണ് വേണ്ടത്.
1: ഇതൊരു കൊച്ചുമോനുണ്ട്, ഒന്നല്ല നാലു പേരുണ്ട്. പിന്നെ അവന് ഈ കഴിഞ്ഞ ജൂൺ 12 രണ്ടു വയസ്സായിരുന്നു.
0: ഓ,
1: അന്ന് ഞാൻ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല.
0: കിട്ടാത്തോണ്ട് ജന്മനാളായിട്ട് അല്ലേ? ജന്മനാളായിട്ട് വിളിച്ചിരുന്നു, കിട്ടിയില്ല.
1: ഞാൻ വിളിക്കാറുള്ള കുറേ നാളായി വിളിച്ചിട്ട്.
0: ഈ ചിത്രം കണ്ടതല്ലേ? ഇതിൽ കണ്ടിട്ടുണ്ടോ ഈ ചിത്രം? ഇതിലൊരു ബാലതാരം ഉണ്ടായിരുന്നു. ആരാണ്? ഇന്ന് ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ കൊച്ചുമോൻ അല്ലാതെ?
1: അവര്
0: പണം കണ്ട്, അപ്പൊ അത് അതുകൊണ്ട് രണ്ട് കുഞ്ഞുങ്ങൾക്കും ആയിക്കോട്ടെ അല്ലേ?
1: അല്ല, നാല് പേരും.
0: നാല് പേര്?
1: രണ്ടുപേര്. ദേവയാനിയും ജാനകി
0: പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ പാട്ടാണ് ആവശ്യപ്പെടുന്നത്. ഏതോ വാർമുകിൽ എന്നുള്ള പാട്ട് കേൾക്കാം.
1: കേട്ടോ.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
1: ഹലോ ഹലോ,
0: ആ, പേര് പറഞ്ഞോളൂ.
1: പേര് വിജയാദേവി,
0: വിജയദേവി,
1: തൊടുപുഴ.
0: തൊടുപുഴയിൽ നിന്നാണ്.
1: വിജയാദേവി,
0: ആ, ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് വേണ്ടത് ജയചന്ദ്രൻ പാടിയ ചുവരില്ലാതെ ചായങ്ങളില്ലാതെ എന്നുള്ള പാട്ട്.
0: ആ, ഇത് പിന്നെ ഏത് ചിത്രത്തിലെന്നാണെന്ന് അറിയാമല്ലോ. മയൂഖം എന്ന ചിത്രത്തിൽ ഇതാണ്. 2005 ഈ ചിത്രം റിലീസ് ചെയ്തത്. ഇതിൽ വേറെയും കുറെ നല്ല പാട്ടുകൾ ഉണ്ട്. കാറ്റിനു സുഗന്ധം, ഈ പുഴയും എന്നുള്ള പാട്ട്, ധനുമാസ പുല്ല്, അങ്ങനെ കുറെ പാട്ടുകളുള്ള, നല്ല കുറെ പാട്ടുകളുള്ള ചിത്രമാണ്. അതിലല്ല, ആ, ജയചന്ദ്ര പാടിയ പാട്ട് അല്ലേ? ജയചന്ദ്രൻ, ആ, ജയചന്ദ്രൻ പാട്ടുകളുടെ കാര്യം പറയായിരിക്കും. ആ, ഈ പാട്ട് എഴുതിയതാരാണെന്ന് അറിയാമോ? ആ, ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഹരിഹരൻ തന്നെയാണ് ഈ പാട്ട് എഴുതിയത്. ചുവരില്ലാതെ, ചായങ്ങളില്ലാതെ എന്നുള്ളത് രവി ബോംബെയാണ് ഈണം പകർന്നത്.
1: നല്ല പാട്ടാണ്,
0: രവി ബോംബെയുടെ. ഓർമ്മ കുറവാണെന്നല്ലേ, സാരമില്ല. ഈ പാട്ട് കേട്ടാലോ?
1: ശരി, താങ്ക് യു.

0: മാനസ ലോകത്തിലേക്ക് സ്വാഗതം. ലോകത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ. രഞ്ജിനി ശ്രോതാക്കൾക്ക് വളരെ പരിചിതമായ പേരാണ്, ആകാശവാണി ശ്രോതാക്കളുടെ. ഏത് പാട്ടാ വേണ്ടത്?
1: സാറേ, എനിക്ക് ഈ തുകൽ കൊട്ടാരം സിനിമയിലെ തങ്ക നൗകര്യം എന്നുള്ള പാട്ടാണ്.
0: തങ്ക
1: നൗകര്യം അത് ചോദിക്കാൻ, അച്ഛൻ മരിച്ചുപോയി, എനിക്ക് വല്ലാത്തൊരു പ്രയാസത്തിൽ പെട്ടെന്നുണ്ടായ ഒരു ഇതായിരുന്നു.
0: അച്ഛന്റെ
1: അച്ഛന്റെ ക്യാൻസർ ആയിരുന്നു, അത് അറിഞ്ഞില്ല. അത് പരിശോധിച്ച് നോക്കിയപ്പോ നാലാം ഘട്ടമായി പോയി. അപ്പം തിരിച്ചു വരുമെന്ന് ഓർത്താ, പക്ഷെ പെട്ടെന്ന് അച്ഛനെ എഴുതാറ്റൊക്കെ ഇരിക്കാനുള്ള തോന്നി. ആ ഒരു അവസ്ഥയെ വന്നാ പിന്നെയും അത് നമ്മളെ കയ്യിൽ വിട്ടുപോയി. ഈ രവിയപ്പാടി കേൾക്കാനായിട്ടുള്ള ആ പ്രചോദനം നൽകിയ അച്ഛനാണ്. അപ്പം അച്ഛന്റെ ആ ഒരു എനിക്ക് വല്ലാതെ താങ്ങാൻ ഒരു പ്രയാസമുണ്ട്. ഇപ്പം ഈ കോള് കിട്ടി എനിക്ക് വലിയ സന്തോഷമുണ്ട്, അതോടൊപ്പം തന്നെ ദുഃഖമുണ്ട്. ഈ ഒരു അവസരത്തിലിരിക്കുകയാണ് സാറേ. ഞാൻ രണ്ടുപേര്
0: പാടിക്കോട്ടെ.
1: ഒരു ജാഗം

0: ഭംഗിയായിട്ട് പാടി കേട്ടോ. ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലേ?
1: ഞാൻ പറയാം, പുതിയ പാട്ടിനോട് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ പഴയ പാട്ടിനെ കുറിച്ച് അത് മനസ്സിൽ കാലഘട്ടത്തെ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് അത് നമ്മുടെ മനസ്സിലൂടെ കടത്തി കയറുന്ന ഒരു ഒരു ഒരു സാഹിത്യം ഇപ്പോഴത്തെ പാട്ടിൽ കൂടെ വരുന്നില്ല. പാട്ടുകൾ ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ അത് ഇന്നുള്ള കഴിവനുസരിച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മളെ ആ മനസ്സിനെ ഉണർത്തുന്ന ആ രീതിയിലുള്ള ഒരു ഒരു സംഗീതം അതെന്ന് പറഞ്ഞാൽ തൊട്ടിയ ഒരു സുഖമാണ്. അതുപോലെ ഇപ്പൊ ഉൾപ്പെടുത്ത പാട്ടിന് വരുന്നില്ല, അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക്. എന്റെ ഒരു
0: പറഞ്ഞപ്പോ വളരെ പഴയ ഒരു പാട്ടിലേക്ക് പോയത്, തോക്കുകൾ കഥ പറയുന്നു. ഇതിപ്പോ ആവശ്യപ്പെട്ടിരിക്കുന്ന 1996 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് അല്ലെ? ഇതില് വേറെ നല്ല പാട്ടുകളുണ്ട്, പിന്നെ സിന്ദൂരം പെയ്തിറങ്ങി, ആദ്യമായി
1: പാർവതി,
0: പാർവതി മനോഹരി എന്നുള്ള പാട്ട്, നല്ല പാട്ടുകളാണ്.
1: അപ്പം ഇത് അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്.
0: പിന്നെ
1: ഇത് അദൃശ്യമായിട്ട് ഏതെങ്കിലും ലോകത്തിൽ കേൾക്കാൻ കഴിയും, അച്ഛൻ കേൾക്കട്ടെ. ഞാൻ ഒരു അതെ അതെ അതെ ഞാൻ സങ്കല്പിച്ചു, അച്ഛൻ കേൾക്കാൻ കഴിയുമെങ്കിൽ കേൾക്കട്ടെ. ആ ഒരു ദുഃഖത്തോടു കൂടി അച്ഛൻ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്.
0: പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ സർ, നമസ്കാരം.
0: നമസ്കാരം. പേര് പറഞ്ഞോളൂ.
1: സിന്ധു,
0: സിന്ധു എവിടുന്നാണ്?
1: കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്.
0: ആ, കൊല്ലത്ത് എവിടുന്നാണ്?
1: കൊല്ലം നല്ലില എന്ന് പറയും, കുണ്ടറയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്
0: കുണ്ടറയ്ക്കടുത്തുള്ള
1: നല്ലില.
0: നല്ലില. ആ, നല്ലില.
1: അതെ.
0: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് സിന്ധുവിന്?
1: എനിക്ക് വേണ്ടത് കരിമുകിൽ കാട്ടിലെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് വേണ്ടത്.
0: കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാമ്പരങ്ങൾ വാടി കടത്തുവെള്ളം യാത്രയായി എന്നുള്ള പാട്ടാ. ഇതാരാ പാടിയെന്നറിയാമല്ലോ?
1: പാടിയത് ജയചന്ദ്രൻ സാറാണ്. എന്റെ ഹസ്ബൻഡ് ജയചന്ദ്രൻ സാറിന്റെ വലിയ ഫാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ
0: ഈ പാട്ട് ആവശ്യപ്പെട്ടത്. ഹസ്ബൻഡ് പേരെന്താ?
1: വിജയകുമാർ.
0: വിജയകുമാറിന് സമർപ്പിക്കുകയാണ് ഈ പാട്ട് അല്ലേ?
1: അതെ അതെ അതെ.
0: പി ഭാസ്കൻ ആണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം കെ രാഘവൻ. ആ, ഇതൊരു പഴയ പാട്ടാണല്ലോ. 1969 ഈ ചിത്രം റിലീസ് ചെയ്തത്. കള്ളിച്ചെല്ലം.
1: ഞാനിപ്പോ ഈ ഗാനസല്ലാപത്തിന് പല പ്രാവശ്യം വിളിച്ചു, 3 വർഷം കൊണ്ട് വിളിക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല.
0: ഓ, 3 വർഷം.
1: വാട്സപ്പില് ഒരു മെസ്സേജ് കൊടുത്തപ്പോ അന്ന് എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റി. പിന്നീട് അതിനുശേഷം വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു, പക്ഷെ ഇന്നിപ്പോ ഇരുന്ന് ട്രൈ ചെയ്ത് കിട്ടി. വളരെ സന്തോഷം, സാറിനോട് സംസാരിക്കാൻ പറ്റിയതിന് സന്തോഷം.
0: ഈ ചിത്രം സംവിധാനം ചെയ്തതും പി ഭാസ്കൻ ആണ്. ഈ വരികൾ എഴുതിയ പി ഭാസ്കൻ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. അങ്ങനെ ഒരു പ്രത്യേകത.
1: പാട്ട്
0: പാടുവോ?
1: ഞാൻ പാടത്തില്ല, ഹസ്ബൻഡ് ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും, അത്രേ ഉള്ളൂ.
0: അടുത്തുണ്ടോ?
1: ആ, ഉണ്ട് കൊടുക്കാം.
0: ആ, പാട്ട് പാടുന്നു ഇന്ന് രണ്ടു പേര് പാടും.
2: നമസ്കാരം.
0: സബ് ഇൻസ്പെക്ടർ ആണ്. ഇന്ന് പാടുന്നുണ്ടോ? പാട്ട് പാടുന്നുണ്ടോ?
2: ഒരു രണ്ടു പേര് പാടാ.
0: ആ,
2: കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ കടത്തുവള്ളം യാത്രയായി
0: നന്നായി പാടി. ജയചന്ദ്രന്റെ ആരാധകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ജയചന്ദ്രന്റെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം അല്ലേ?
2: എനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ഞലയിൽ ജയചന്ദ്രൻ സാറിന്റെ ആദ്യത്തെ പാട്ട്, സിനിമയിലെ ആദ്യത്തെ പാട്ട്. എനിക്കിഷ്ടം. ഞാൻ പല വേദികളിലും പാടാറുമുണ്ട്. നമ്മുടെ നാട്ടിലെ ചില
0: വേദികളിലൊക്കെ പാടുന്നുണ്ട്. ഇന്ന് ഈ പാട്ട് കേട്ടാലോ?
2: കേൾക്കാം.
0: കരിമുകിൽ കാട്ടിലെന്നുള്ള പാട്ട് കേൾക്കാം.

0: ഇന്നത്തെ ഇഷ്ടഗാന പരിപാടി ഗാനസല്ലാപത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഒരു ശ്രോതാവിനെ കൂടി പങ്കെടുപ്പിച്ച് ഒരു ഗാനം പൂർണ്ണമായി പ്രക്ഷേപണം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഗാനസല്ലാപം ഇവിടെ പൂർണ്ണമാവുകയാണ്. വിളിച്ച് ഗാനങ്ങൾ ആവശ്യപ്പെട്ട, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പിന്നെ വിളിച്ചിട്ട് കിട്ടാതെ പോയ ശ്രോതാക്കൾ വീണ്ടും ശ്രമിക്കുക. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപത്തിൽ ഒത്തുകൂടാം. അതിലെ നമ്പർ ഇതാണ്: 9495964321, 9495654321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 9496596321. തിങ്കളാഴ്ച ഗാനസല്ലാപത്തിൽ ഒത്തുകൂടാം. അതുവരെ നന്ദി, നമസ്കാരം, ശുഭദിനാശംസകൾ.
1: ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ഇന്നീ പരിപാടിയിൽ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് കുരീപ്പുഴ സജീവ്, അണിയറയിൽ ശ്രീജ ഉണ്ണികൃഷ്ണൻ, വി സുരേഷ് കുമാർ, സ്റ്റുഡിയോയിൽ അർച്ചന, എം എം അനീഷ് പി നായർ.

0: ഉപഭോക്താവിന് അവകാശങ്ങളുണ്ട്. ഉൽപ്പന്നം ശരിയായിരിക്കണം, സേവനം കൃത്യമായിരിക്കണം. തെറ്റായ സേവനങ്ങൾക്കെതിരെ പരാതി നൽകാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ഉണക്കാനായി ഡ്രയറുകൾ ഒപ്പം ഫ്രീ അയൺ ബോക്സും.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, രഘു ചന്ദ്രിക, എ കെ സുജിത്ത്, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.

0: ഒരു ജീപ്പിന്റെ ശബ്ദമാണല്ലോ.
1: പെണ്ണ് കാണൽ ചടങ്ങിന്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
2: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ.
0: പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
2: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.
3: നീ വിളിച്ചെന്നോ? എന്താ മോളെ നീ പറയുന്നത്? എന്താ കമലേ ഇത്?
1: പെണ്ണു കാണൽ ചടങ്ങിന് എന്തിനാ ചിത്രക്കുട്ടി പോലീസ്?
4: മോളെ ചിത്രേ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
2: അമ്മേ, അർത്ഥമാണോ അനർത്ഥമാണോ എന്നൊക്കെ ഈ ഇരിക്കുന്ന സോമശേഖരൻ നായരും ചന്ദ്രുവും പറയട്ടെ.
3: എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
5: എന്താണ് സുരേ ഇത്? നല്ല പെൺകുട്ടിയുണ്ട്, ചന്ദ്രുവൻ ആലോചിക്കട്ടെ എന്ന് ചോദിച്ച് വീട്ടിൽ വന്നത് പോലീസ് സാന്നിധ്യത്തിൽ പെണ്ണുകാണൽ നടത്താനാണോ?
1: അയ്യോ സോമൻ ചേട്ടാ, ദൈവം സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
2: നിക്കി നിക്ക, ഇതിൽ എന്റെ അച്ഛനോ അമ്മയ്ക്കോ സുരേങ്കിളിനോ യാതൊരു മനസ്സറിവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ വിളിച്ചു വരുത്തിയത്. അതിന് തക്കതായ കാരണവുമുണ്ട്.
6: അതെന്താണെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ചിത്ര, പെണ്ണുകാണൽ ചടങ്ങിന് പോലീസിന്റെ ആവശ്യമുണ്ടോ?
4: മോളെ, നീ സമ്മതിച്ചത് കൊണ്ടല്ലേ അവര് കാണാൻ വന്നത്? എന്നിട്ടിപ്പോ?
2: അച്ഛാ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെ അപമാനിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊന്നും ചെയ്തത്. ഒരപകടം വരുന്നുണ്ടെങ്കിൽ ഒരു മുൻകരുതൽ, അത്രേ ഉള്ളൂ.
6: അപകടമോ? എന്തപകടം?
1: എന്തോന്നിത്?
2: ആ, പോലീസുകാരിങ്ങ് എത്തിയല്ലോ. ഇൻസ്പെക്ടറും ഒപ്പം ഉണ്ട്. ഇനിയുള്ള കാര്യങ്ങള് അവര് തന്നെ വിശദീകരിക്കും.
7: നമസ്കാരം, ഞാൻ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ഇവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാ. ചിത്ര ഇൻഫോം ചെയ്തതനുസരിച്ചാ ഞങ്ങൾ വന്നത്.
3: പക്ഷെ എന്തിന്?
7: നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന സോമശേഖരൻ നായരോടും ചന്ദ്രുവിനോടും ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തിരക്കാനുണ്ട്.
5: ഞങ്ങളോടോ? എന്ത് കാര്യം?
7: പറയാം. അറിയാമല്ലോ, ചിത്ര ഒരു ഓൺലൈൻ ന്യൂസിലല്ലേ വർക്ക് ചെയ്യുന്നേ. വാർത്തകൾക്കും മറ്റുമായിട്ട് പോലീസിനെ അവർ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയുള്ള പരിചയം കൊണ്ടാ തനിക്ക് വന്ന വിവാഹ ആലോചനയെപ്പറ്റി അവരെന്നോട് സംസാരമെത്തി പറഞ്ഞത്. ഒരു പുതിയ ബന്ധമായതിനാൽ വരുന്നവരെ പറ്റി വിശദമായൊരു അന്വേഷണം നല്ലതാണെന്ന പോലീസ് ബുദ്ധി ഞാൻ ഉപദേശിച്ചത്. അന്വേഷണം ഞാൻ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു.
5: ഓ, ഞങ്ങളെപ്പറ്റി തിരക്കാനാണോ ഈ വരവ്? ഒരു ഫോൺ കോളിൽ തീർക്കാവുന്ന കാര്യമായിരുന്നല്ലോ അത്.
7: അതെ, പക്ഷേ എനിക്ക് ലഭിച്ച വിവരങ്ങളും നിങ്ങൾ ചിത്രയുടെ വീട്ടുകാർക്ക് നൽകിയ വിവരങ്ങളും ഒട്ടും മാച്ച് ആവുന്നില്ല. പലതും വസ്തുതാവിരുദ്ധമാണ്. അതിനാൽ നേരിട്ടൊരു അന്വേഷണം നടത്താവുന്ന കരുതി.
8: അച്ഛാ, അച്ഛൻ വന്നേ. അപമാനം സഹിച്ച് ഇനി ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ?
5: നിൽക്കു ചന്ദ്രു, ഒരാരോപണം വന്ന സ്ഥിതിക്ക് അതെന്താണെന്ന് മുഴുവനായും അറിയണം. ഇൻസ്പെക്ടർ, എന്താണ് നിങ്ങൾക്ക് വസ്തുതാ വിരുദ്ധമെന്ന് തോന്നിയ കാര്യങ്ങൾ?
7: ഈ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് വിവാഹ തട്ടിപ്പ് വാർത്തകൾ നമ്മൾ കാണാറുണ്ടല്ലോ. പരിചയമുള്ള ഒരാൾ അതിൽ ചെന്ന് ചാടരുത് എന്ന വ്യക്തിപരമായ കൺസേണും അത്തരമൊരു ശ്രമത്തെ തടയുക എന്ന പോലീസ് മുൻകരുതലും മാത്രമാണ് എന്റെ വരവിന്റെ പിന്നിലുള്ളത്.
5: മനസ്സിലായി. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്?
7: സോമശേഖരൻ നായർ, റിട്ടയർഡ് സേഫ്റ്റി ഓഫീസർ, HAL, ബാംഗ്ലൂർ അല്ലേ?
5: അതെ.
7: ഈ വിവാഹാലോചന ആർക്കുവേണ്ടിയാ?
5: എന്തൊരു മണ്ടൻ ചോദ്യം! ദാ ഈ നിൽക്കുന്ന എന്റെ മകൻ ചന്ദ്രുവിന് വേണ്ടി.
7: അവിടെയാണ് പിശക്. ഇത് നിങ്ങളുടെ മകനല്ല.
3: മകനല്ലേ?
4: പിന്നെ?
7: അതെ, നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത് പോലെ ഇത് അച്ഛനും മകനുമൊന്നുമല്ല. സോമശേഖരൻ നായർ പെണ്ണന്വേഷിക്കുന്നത് തന്റെ മരുമകന് വേണ്ടിയാണ്. അതായത്, സ്വന്തം മകളുടെ ഭർത്താവിന് വേണ്ടിയാണ് അദ്ദേഹം കല്യാണം ആലോചിച്ചു വന്നിരിക്കുന്നത്.

0: എന്റെ ബ്രോക്കർ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ആദ്യമാ. പെണ്ണുകാണൽ ചടങ്ങ് ഒടുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്.
1: എല്ലാത്തരം അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാ സുരേ. ഇനി പറഞ്ഞാട്ടെ, ഈ പ്ലാനിങ്ങിൽ സുരയുടെ റോൾ എന്താ?
0: അയ്യോ, ഒരു റോളും ഇല്ല സാറേ. മാനമര്യാദയ്ക്ക് ഒരു തൊഴിലും കൊണ്ട് നടക്കുന്നവനായി ഞാൻ കൂട്ടിയോജിപ്പിച്ച രണ്ട് തലമുറ ആളുകളെങ്കിലും എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ ഈ നാട്ടിലുണ്ടാവും സാറേ.
2: ഇൻസ്പെക്ടർ സാറേ, അയാളെ ബുദ്ധിമുട്ടിക്കണ്ട. കുറച്ച് നാളത്തെ പരിചയം മാത്രമേ സുരയ്ക്ക് ഞങ്ങളുമായി ഉള്ളൂ. അതായത് ഈ നാട്ടിലേക്ക് ഞങ്ങൾ താമസം മാറി വന്നതിന് ശേഷമുള്ള പരിചയം. ഞാൻ തന്നെയാണ് ചന്ദ്രുവിന് പറ്റിയൊരു വിവാഹാലോചന ആവശ്യപ്പെട്ട് സുരയെ സമീപിച്ചത്.
1: മിസ്റ്റർ സോമശേര നായർ, ഗവൺമെന്റ് സർവീസിൽ ഒരു റെപ്യൂട്ടഡ് പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആയ ആളാണ് താങ്കൾ. എന്നിട്ടും ഇത്തരത്തിലൊരു വഞ്ചനാപരമായി നീക്കം നടത്തിയത് എന്തിനാ?
2: ഇതിൽ ഒരു വഞ്ചനയുമില്ല. എന്നെ പറ്റിയും ചന്ദ്രുവിനെ പറ്റിയുമുള്ള എല്ലാ വിവരങ്ങളും കൃത്യമാണ്. ഒരു കള്ളവുമില്ല.
1: നിങ്ങൾ ഷെയർ ചെയ്ത വിവരങ്ങളെല്ലാം സത്യമായിരിക്കാം. പക്ഷേ ചന്ദ്രു വിവാഹിതനാണെന്നും അയാൾ നിങ്ങളുടെ മകളുടെ ഭർത്താവാണെന്നും മറച്ചുവെച്ചു. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് BNS ആക്ടിൽ പിഴയും തടവും ഒക്കെ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അത് മറക്കരുത്.
2: സാങ്കേതികത്വം പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കാമെന്നല്ലാതെ ഞങ്ങളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളില്ല. ചന്ദ്രുവിനെ ഒരു മകനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ വിവാഹിതനാണ് എന്നതും നിലനിൽക്കില്ല. ഇപ്പറഞ്ഞ വിവാഹം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുമില്ല.
1: ചിത്രം നൽകിയ വിവരമനുസരിച്ച് അന്വേഷിച്ച് എനിക്കുണ്ടായ കൗതുകവും അത് തന്നെയാ. സ്വന്തം മരുമകന് വേണ്ടി രണ്ടാം കല്യാണത്തിനിറങ്ങിയ അമ്മായിയപ്പൻ സ്വന്തം മകൾക്കെതിരെ ഒരു ദ്രോഹം നടത്താൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക്?
3: കൃഷ്ണകുമാർ സാർ, ആ പെൺകുട്ടിയെ കൂടി വിളിച്ചു വരുത്തൂ. അവളും അറിയട്ടെ തന്റെ ഭർത്താവും അച്ഛനും കൂടി അവൾക്കെതിരെ നടത്തുന്ന ദ്രോഹങ്ങൾ.
2: സാറിന് കൗതുകം, ഇതാ ഈ കുട്ടിക്ക് രോഷം. പിന്നെ മകളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന മിസ്റ്റർ ഗോവിന്ദനും ഭാര്യ കമലയ്ക്കും ഉണ്ടായ അമ്പരപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല.
1: അതെ, കാര്യങ്ങൾ ഇനി തെളിച്ചു പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് സോമശേഖരൻ നായർ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന നിങ്ങളുടെ ദത്തുപുത്രൻ ചന്ദ്രു.
4: സാർ, താല്പര്യമില്ലാഞ്ഞിട്ടും ഈ വിവാഹാലോചനക്കിറങ്ങിയ ഞാൻ തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നു. താങ്കൾക്ക് കേസ് ചാർജ് ചെയ്യാം. വാദപ്രതിവാദങ്ങൾ കോടതിയിലല്ലേ, അത് നമുക്ക് അപ്പം നോക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അച്ഛന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്. താങ്കളുടെ ചാർജ് അനുസരിച്ച് എനിക്കെന്താ ലഭിക്കുക? ജാമ്യമോ അതോ റിമാൻഡോ? എന്തായാലും ഞാൻ റെഡിയാ.
3: ആദ്യം നിങ്ങൾ ആ പാവം കുട്ടിയെ വിളിക്ക്, അറിയട്ടെ ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖങ്ങൾ.
2: അവളെ വിളിച്ചു വരുത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ
3: എന്തു പക്ഷേ,

0: നമ്പർ പറയാം, ഞാൻ തന്നെ വിളിക്കാം.
1: സാധിക്കുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രുവുമായുള്ള വിവാഹം കഴിഞ്ഞതിൻ്റെ മൂന്നാം പക്കം കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണവൾ. കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ അവളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ഞങ്ങൾക്കും ആശ്വാസമാകും. എന്തിനീ ചത് ചെയ്തു എന്നവളുടെ മുഖത്ത് നോക്കി ചോദിക്കാമായിരുന്നു.
2: ബെസ്റ്റ് സംഗതി ഇപ്പൊ തല ഈഴായോ? ചിത്രകുഞ്ഞേ, കുഞ്ഞ് തോണ്ടിയിട്ടിരിക്കുന്നതേ വല്ലാത്തൊരു ഹേടാകൂടമാണല്ലോ.
0: കാമുകന്റെ കൂടെ പോയെന്നോ? കൃഷ്ണകുമാർ സാർ, ഇതൊന്നും അന്വേഷണത്തിൽ അറിഞ്ഞിരുന്നില്ലേ?
3: അത് ഇല്ല, ഞാൻ അന്വേഷിച്ചപ്പോ ഇക്കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ല.
4: അത് കൊള്ളാം. ഡിറ്റക്റ്റീവ് കളിക്കാൻ ഇറങ്ങിയപ്പോ മുഴുവൻ വിവരങ്ങളും തിരക്കണ്ടേ എന്റെ സാറേ? സംഗതികളുടെ വാലും തുമ്പും മാത്രം പൊക്കിയെടുത്തോണ്ട് വന്നപ്പോ ദേ നോക്ക്, പെണ്ണു കാണാൻ ഇറങ്ങിയ ഞാനും അച്ഛനും പോലീസ് സ്റ്റേഷനിൽ.
3: പക്ഷെ മകൾ ഓടിപ്പോയിട്ടും നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാഞ്ഞത് എന്തായിരുന്നു? അവളെ തിരിച്ചു കൊണ്ടുവരാൻ എന്തോ?
1: ഇൻസ്പെക്ടർ സർ, പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ഇഷ്ടം നടപ്പാക്കിയതിന് പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? പോലീസ് പരാതി എടുക്കില്ലല്ലോ. അങ്ങനെ പോയ ഒരാളെ ബലം പ്രയോഗിച്ച് തിരികെ കൊണ്ടുവന്നാലും ദാ ചിത്രയെ പോലുള്ള നവോത്ഥാനവാദികൾ കൊടിയും പിടിച്ചിറങ്ങില്ലേ അവരുടെ ഭാഗം വാദിക്കാൻ?
0: ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ പെണ്ണു കാണാൻ എത്തുന്ന ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം.
5: സോമശേഖരൻ നായർ, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചെറിയൊരു എടുത്തുചാട്ടം അവൾ നടത്തി, ക്ഷമിക്ക്.
1: ഏയ്, ഞങ്ങൾക്ക് പരിഭവമൊന്നുമില്ല. ജാഗ്രത നല്ലത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പെണ്ണ് കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും പറയാൻ തന്നെയായിരുന്നു തീരുമാനം. ഒന്നും മറച്ചു വെക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല.
2: പക്ഷേ ചായയും ബിസ്ക്കറ്റും വരുന്നതിന് മുമ്പ് പോലീസ് ജീപ്പും പിടിച്ചിങ്ങെത്തി. ആ, ഇതൊരു അനുഭവമാക്കാം അല്ലേ മോളെ?
1: ആ, ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ത് പറയുന്നു?
3: തീർച്ചയായും നിങ്ങൾക്ക് പോകാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പൊ പിന്നെ കേസുമില്ല.
4: വലിയ ഉപകാരം. വാച്ച.
5: സോമശേഖരൻ നായർ, മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
1: ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി. സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ട.
2: ഓ,
6: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ, ചിത്ര, ദേവിപ്രിയ വി, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, ബ്രോക്കർ സുര, എ കെ സുജിത്, സോമശേഖരൻ, പി എം ലാൽ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ബിൻസിലാൽ ചിതറ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ഇന്ന് വൈകുന്നേരം 6:40 കേൾക്കാം വാർത്താവീക്ഷണം. ആകാശവാണി, സമയം 2:30 ഇപ്പോൾ ഉമംഗ് CIT സ്പോൺസർ പരിപാടി.

सेना बहुत। कई मोर्चे

ഇനി മൂന്നാറിൽ നിന്നും സതീഷിൻ്റെ ഒരു സന്ദേശമാണ്. അദ്ദേഹം തമിഴിലാണ് സന്ദേശം അയച്ചിട്ടുള്ളത്. സന്ദേശം വായിക്കാം. വണക്കം സാർ, മൂന്നാറിലിരുന്ന് നെയർ സതീഷ്. ഇന്ന് ജല്ലിക്കെട്ട് തിരയപ്പടത്തിലിരുന്ന് കാതൽ കിളിയെ എന്ന പാടൽ മലേഷ്യ വാസുദേവൻ എസ് ജാനകി പാടിയത്. ഇതേ ഒലിവറപ്പുംപടി നെയർ വിരുപ്പമാക കേട്ടുകൊള്ളുകേൻ. നന്ദി സാർ. ഇതാണ് സന്ദേശം അദ്ദേഹം ആവശ്യപ്പെട്ടത്. നമസ്കാരം സാർ, മൂന്നാറിൽ നിന്നും സതീഷാണ്. അദ്ദേഹത്തിന് കേൾക്കേണ്ടത് കാതൽ കിളിയെ എന്ന ഗാനമാണ്, ചിത്രം ജല്ലിക്കെട്ട്. ഇത് അദ്ദേഹം എഴുതിയത് മലേഷ്യ വാസുദേവനും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച പാട്ടെന്നാണ്. പക്ഷേ അത് മനോയും എസ് ജാനകിയും സംഘവും പാടിയ പാട്ടാണ്. പാട്ട് കേൾപ്പിക്കാം. സതീഷിൻ്റെ ഇഷ്ട ഗാനം ഇതാ കേട്ടുള്ളൂ.

ഇസൈ തെണ്ടറിൽ ഇനി ഇഷ്ടഗാനം ചോദിച്ചിരിക്കുന്നത് എ കുമാർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ, ദേവികുളം താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്ന ശ്രോതാവാണ്. അദ്ദേഹത്തിന് കേൾക്കാൻ ആഗ്രഹം പുതുപുതു അർത്ഥങ്ങൾ എന്ന ചിത്രത്തിലെ കേളടി കൺമണി എന്നാരംഭിക്കുന്ന ഗാനമാണ് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. കുമാറിൻ്റെ ഇഷ്ടഗാനം കേട്ടോളൂ.

0: மனதை தொடும் பாடல்கள்.
1: ഇനി ആലീസ് എന്ന ശ്രോതാവ് മൂന്നാറിൽ നിന്നും ഒരു ശബ്ദസന്ദേശമാണ് അയച്ചത്. ഇസൈ തെണ്ടറിലൂടെ ഒരു ഗാനം കേൾക്കണം എന്നാണ് ആഗ്രഹം. മൗനരാഗം എന്ന ചിത്രത്തിലെ നിലാവേ വാ എന്നാരംഭിക്കുന്ന ഗാനമാണ് ആലീസിന് കേൾക്കാൻ താല്പര്യം. എസ് പി ബാലസുബ്രഹ്മണ്യാണ് ഈ ഗാനം പാടിയത്. പല ശ്രോതാക്കളും തമിഴ് പാട്ടുകൾ ആവശ്യപ്പെടുമ്പോൾ ശബ്ദസന്ദേശമടക്കം കൊടുക്കുന്നുണ്ട്. ആ ശബ്ദസന്ദേശം കൂടി കൊടുത്തുകൊണ്ട് ഇത്തരം പരിപാടികളിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും ആലീസിൻ്റെ ഇഷ്ടഗാനം കേട്ടോളൂ, ചിത്രം മൗനരാഗം.

ഇസൈ തെണ്ടറിൽ ഇനി അനില വെങ്കോല എന്ന ശ്രോതാവിൻ്റെ സന്ദേശമാണ്. അനില വെങ്കോല എന്ന ശ്രോതാവ് സ്ഥിരമായി നമുക്ക് സന്ദേശങ്ങൾ അയക്കും, ആശംസകൾ നേരും, ചിത്രങ്ങൾ അയക്കും. പക്ഷേ പാട്ട് ചോദിക്കുന്നത് വളരെ പരിമിതമായ സമയത്ത് മാത്രമാണ്, ഇടയ്ക്കൊക്കെയാണ് പാട്ടുകൾ ചോദിക്കാറുള്ളത്. ഇസൈ തെണ്ടറിൽ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും അനിലയ്ക്കും ഒരു ഇഷ്ടഗാനം കേൾക്കാൻ താല്പര്യമുണ്ടായി. അനിലയുടെ ഇഷ്ടഗാനവും കേൾപ്പിച്ചു.

ആരംഭിക്കാം. സുഖമാണോ, ഇവിടെ വലിയ മഴയാ. ഇസൈ തെണ്ടറിലൂടെ ചിത്രം 16 വയതിനിലെ സെന്തൂരപ്പൂവ് എന്ന ഗാനം പ്രക്ഷേപണം ചെയ്യുമോ? ഇത് ഇസൈ തെണ്ടറിൽ അവതരിപ്പിക്കുന്ന ആൾക്കും സ്വപ്നക്കൂട്ടിലെ കൂട്ടുകാർക്കും സ്പൈസ് എഫ് എം നിലയാംഗങ്ങൾക്കും സമർപ്പിക്കുന്നു. തീർച്ചയായും എല്ലാവർക്കും കൂടി സന്തോഷത്തോടെ ഈ ഗാനം കേൾക്കാം. 16 വയതിനിലെ എന്ന ചിത്രത്തിലെ ഈ ഗാനം എസ് ജാനകിയാണ് പാടിയത്.

ഇനി ജോർജ് കുറ്റിക്കാട്ട് ഇടപ്പള്ളി എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ്. മൂന്നാം പിറ ചിത്രത്തിലെ യേശുദാസ് പാടിയ കണ്ണേ കലൈമാനെ എന്ന ഗാനം വെച്ചു തരുമോ? ജോർജിൻ്റെ ഇഷ്ടഗാനം കേട്ടോളൂ.

என் அன்பு குழந்தை அமேயா சுஜித்துக்கு இன்று 3rd பர்த்டே. ப்ளீஸ் பிளே எ சாங். ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് സിജിൽ ആൻഡ് അഞ്ജു എന്ന രണ്ട് ശ്രോതാക്കളാണ്. ഇവർ ചോദിച്ച ഇഷ്ടഗാനം നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ മറുപടിയും എന്ന ചിത്രത്തിലെ നലം വാഴ എന്നാരംഭിക്കുന്ന ഗാനം കേൾപ്പിക്കാം. പാട്ട് കേട്ടോളൂ. സുജിത്ത് അമയ സുജിത്തിന് ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ.

ആയി എത്തുന്നുണ്ട്. ഇപ്പോൾ കേട്ട നളം വാഴും എന്നാളും എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ബിന്ദു ദിലീപ് കൊടകര തൃശ്ശൂർ എന്ന ശ്രോതാവ് കൂടി സന്ദേശം അയച്ചിരുന്നു. പാട്ട് ഏതൊക്കെയാലും കൊടുത്തുപോയതുകൊണ്ട് സന്ദേശം വായിക്കാം. ഇന്നെൻ്റെ ചേട്ടൻ്റെ മകൻ അശ്വിൻ എന്ന ഞങ്ങളുടെ കണ്ണൻ്റെ ജന്മദിനമാണ്. മോൻ ആശംസകളോടെ എസ് പി വി സാർ പാടിയ ഗാനം കേൾപ്പിക്കണം എന്നാണ് സന്ദേശം അയച്ചിരുന്നത്. തീർച്ചയായിട്ടും ഗാനം കേട്ടല്ലോ. കണ്ണനും ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. പിന്നീട് പരാതി കൂടി പറയുന്നുണ്ട്, ഇടുക്കിക്കാർക്ക് മാത്രമേ പാട്ടുള്ളൂ, ഞങ്ങൾ തൃശ്ശൂർക്കാർക്കില്ലല്ലോ, തമിഴ് പാട്ട് ഇഷ്ടപ്പെടുന്നവർ വേറെ ജില്ലക്കാരും ഉണ്ടെന്നൊക്കെ സന്ദേശം അയച്ചിട്ടുണ്ട്. ഇസൈ സെൻട്രലിൽ ആദ്യമായി ഗാനങ്ങൾ ആവശ്യപ്പെട്ട ഒട്ടേറെ ശ്രോതാക്കളെ ഉൾപ്പെടുത്തേണ്ടതുള്ളതുകൊണ്ടാണ് മറ്റ് ശ്രോതാക്കളെ തൽക്കാലത്തേക്ക് പരിഗണിക്കാത്തത്. നിങ്ങളെല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും എല്ലാ ശ്രോതാക്കളും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.

ഇസൈത്തന്നറിൽ ഇനി സന്ദേശം അയച്ചിരിക്കുന്നത് രതീഷ് മഞ്ഞപ്രയാണ്. ജനൽപാളികളിൽ മഴ മുത്തു നിൽക്കുന്ന കുടിലുള്ള ഈ സുന്ദര രാത്രിയിൽ ഹൃദയത്തിൻ്റെ തന്ത്രികളിൽ പ്രണയത്തിൻ്റെ അനുരാഗമഴയായി പെയ്തിറങ്ങുന്ന ഒരു നിത്യഹരിതഗാനമിതാ, രോമാഞ്ചമുണർത്തുന്ന അൻപേ. സംഗീതം ഇസൈജ്ഞാനി ഇളയരാജ, ആലാപനം ഗാനഗന്ധർവൻ യേശുദാസ്, വാനമ്പാടി ചിത്ര, രചന വാലി, ചിത്രം അഗ്നി നക്ഷത്രം, പ്രണയപൂർവം രതീഷ് മഞ്ഞപ്ര എന്നാണ് സന്ദേശം. തീർച്ചയായും വളരെ സാഹിത്യത്തോടെയാണ് സന്ദേശം അയച്ചിട്ടുള്ളത്. എല്ലാ ശ്രോതാക്കൾക്കുമായി ഇതാ ഈ നിത്യഹരിത ഗാനം.

എന്നെ പ്രിയ ശ്രോതാവ് നഫീസ കുഞ്ഞിപ്പന്താവൂരിൻ്റെ ഇഷ്ടഗാനമാണ്. ചിന്നത്തമ്പി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ തൂളിയിലെ എന്നാരംഭിക്കുന്ന ഗാനം പാട്ട് കേട്ടുള്ളൂ.

0: இசை தென்றல் உங்கள் மனதை தொடும் பாடல்கள்.
1: ഇനി ഇസൈ തെൻട്രലിൽ ഇഷ്ടഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചയാൾ ആശാ ബാബുരാജ് തൊടുപുഴ എന്ന ശ്രോതാവാണ്. സത്യനേത്രത്തിലെ വളയോസൈ എന്നാരംഭിക്കുന്ന ഗാനം, ഈ ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും ലതാ മങ്കേഷ്കറും പാടിയതാണ്. ഇഷ്ടഗാനം കേട്ടോളൂ.

ഇനി ശ്രീജാദാസ് തൃശൂർ എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ് സ്നേഹത്തോടെ ദേവികുളം മിസൈ തെൻട്രൽ. ഞാൻ 9 പഠിക്കുമ്പോഴാണ് മുന്താണയും മുടിച്ച് ചിത്രം കണ്ടത്. ആ ചിത്രത്തിലെ നാൻ പുടിച്ച മാപ്പിള എന്ന പാട്ട് വയ്ക്കാമോ, ഭാഗ്യരാജ് സാറിന് പ്രണാമത്തോടെ ഈ ഗാനം കേൾപ്പിക്കണം എന്നാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഷീജയുടെ ഇഷ്ടഗാനം ഇതാ കേട്ടുള്ളൂ. എസ് ജാനകിയും എസ് പി ശൈലജയും പാടിയ ഗാനമാണ്. ഭാഗ്യരാജ് സാറിന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം പ്രക്ഷേപണം ചെയ്യാം.

0: மனதை தொடும் பாடல்கள்.
1: ഈ ഗാനത്തോടെ ഇന്നത്തെ ഇസൈ തെൻട്രൽ പൂർണ്ണമാവുന്നു.
0: ഇസൈ തെൻട്രൽ ഉൾ മനതെ തൊടും പാടലുകൾ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.